നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201 മേടം 24, 2026 മെയ് 7 വ്യാഴം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 38 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത എംഎൽഎമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ബിജെപി ഗവൺമെന്റ് രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ബംഗാളിൽ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത അനുയായി ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവയ്ക്കുകയായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹറിനാണ് മരിച്ചത്. മധ്യേഷ്യൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ അമേരിക്കയും ഇറാനും പ്രാഥമിക ധാരണയിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചന പ്രബലമാകുന്നു. കരടധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറാക്കിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫിഡേറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഹർഷ ബക്കർ 2-ാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത് 3-ാം സ്ഥാനവും നേടി. വാർത്തകൾ പൂർണ്ണമായി, നമസ്കാരം.
1: News Rainbow.

ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ്. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ദിവസം തുടങ്ങാനായാൽ സൂര്യൻ ഉദിക്കുന്നത് പുറത്ത് മാത്രമല്ല, മനസ്സിനകത്തുകൂടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ബെഡ് കോഫിയുടെ രംഗപ്രവേശം. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഉദയം നടന്നു കഴിഞ്ഞിരിക്കുമല്ലോ. അപ്പം ഞാനും ഇവിടെ ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്. നമ്മുടെ ഇന്നത്തെ ആദ്യ യാത്ര ജപ്പാനിലേക്കാണ്. അവിടെ ക്യോട്ടോ എന്ന പ്രദേശത്തുള്ള ഒരു സെൻ ഗാർഡനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മനോഹരമായ ഒരു ഉദ്യാനമാണ്. ആ ഉദ്യാനത്തിൽ മണൽ വിരിച്ച ഒരു ഏരിയ ഉണ്ട്. അവിടെ ഭംഗിയായി ഉറപ്പിച്ചു വച്ച പോലെ 15 പാറകളുമുണ്ട്. ഈ ഗാർഡൻ നിർമ്മിച്ച സമയത്തെ ഉണ്ടാക്കിയ സമയം 16 പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു അത്രേ. അതിൽ ഒരു പാറക്കല്ല് പോയി 15 ചുരുങ്ങിയതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. കഥ ഇതാണ്: ഉദ്യാനത്തിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അത് രൂപപ്പെടുത്തിയ പ്രധാനിയായ ആൾ ഗാർഡനർ ചക്രവർത്തിയെ വിവരം അറിയിച്ചു. അതിമനോഹരം എന്നാണ് ഉദ്യാനം ചുറ്റി നടന്നു കണ്ട ചക്രവർത്തി അഭിപ്രായപ്പെട്ടത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുന്ദരമായ ഉദ്യാനം തന്നെ ഇത്. ഇതിനകത്ത് ഏറ്റവും ഭംഗി അത് ആ പാറക്കല്ലുണ്ടല്ലോ, അതിനാണ്. മണൽ പ്രദേശത്ത് ഒരുപോലെ നിൽക്കുന്ന പാറക്കല്ലുകളുടെ കൂട്ടത്തിലുള്ള ഒന്നിനെ

0: ചൂണ്ടിക്കാട്ടി ചക്രവർത്തി പറഞ്ഞു. ഗാർഡനർ എന്തു ചെയ്തു? ഉടനെ തന്നെ പണിക്കാരെ വിളിച്ച് ആ കല്ലങ്ങ് മാറ്റിച്ചു. അത്ഭുതവും ഒപ്പം തന്നെ ദേഷ്യവും തോന്നി ചക്രവർത്തിക്ക്. എങ്കിലും ഒന്നും മിണ്ടാതെ നിന്നു. ഈ ഗാർഡനർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് പണിക്കാർ ആ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഇപ്പോൾ ഈ ഉദ്യാനം ഭംഗിയായി, പരിപൂർണമായി. ഇവിടെ ഇപ്പോൾ കൂടുതൽ പ്രത്യേകതയുള്ള ഒന്നും തന്നെ ഇല്ല. എല്ലാത്തിനും ഒരേ പ്രാധാന്യം. മൊത്തത്തിൽ ഇവിടെയുള്ളതെല്ലാം ഏറ്റവും ഐക്യത്തിൽ ഒരുപോലെ. ജീവിതത്തെപ്പോലെ തന്നെ ഈ ഉദ്യാനത്തെയും അതിൻ്റെ സമഗ്രതയിൽ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് ഏതെങ്കിലും ഒന്നിൻ്റെ സൗന്ദര്യത്തിലോ പ്രാധാന്യത്തിലോ മാത്രം ശ്രദ്ധിച്ചു നിന്നാൽ ബാക്കിയുള്ളതെല്ലാം അവലക്ഷണമുള്ളതായി, വൈരൂപ്യമുള്ളതായി തോന്നിയേക്കാൻ വഴിയേ. യെസ്, ആ ഒരു ഒറ്റ പാറ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നു, കൂടുതൽ മനോഹരമായിരിക്കുന്നു എന്ന് ചക്രവർത്തി പറഞ്ഞതിൻ്റെ ബാക്കി പത്രമാണിത്. യെസ്, ആ വ്യക്തി പറഞ്ഞത് നമുക്ക് ഇക്കാലത്ത് ഉൾക്കൊള്ളാവുന്നതാണ്. ജീവിതത്തെയും അതിൻ്റെ ടോട്ടാലിറ്റിയിൽ കാണാൻ നോക്കുക. കൂടുതൽ മികച്ചത്, കൂടുതൽ സൗന്ദര്യമുള്ളത് എന്നൊക്കെ തോന്നുന്ന സംഗതിയിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്നാൽ മറ്റുള്ളതിൻ്റെ എല്ലാം പ്രാധാന്യം പോയേക്കും. അവ മോശമായും തോന്നിയേക്കാം. അത് വേണോ? വേണോ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെറ്റ് കോഫി.

0: നെവർ ബി ബുള്ളിഡ് ഇൻ ടു സൈലൻസ്. നെവർ അലൌ യുവർ സെൽഫ് ടു ബി മെയ്ഡ് എ വിക്ടിം. അക്സെപ്റ്റ് നോ വൺസ് ഡെഫിനിഷൻ ഓഫ് യുവർ ലൈഫ്. ഡിഫൈൻ യുവർ സെൽഫ്. ഹാർവി ഫിയർസ്റ്റൈൻ പറഞ്ഞിരിക്കുന്ന ഈ സംഗതികളുടെ അർത്ഥം മനസ്സിലായല്ലോ. യെസ്, ഒരിക്കലും നിങ്ങളെ ബലം പ്രയോഗിച്ച് നിശബ്ദരാക്കാൻ ആരെയും അനുവദിക്കരുത്. സ്വയം ഒരു ഇരയാകാനോ ആ രീതിയിലുള്ള തോന്നൽ വരാനോ സമ്മതിക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ വേറെ ഒരാളും നിർവചിക്കുകയും വേണ്ട, അത് അംഗീകരിക്കണ്ട. ആ പ്രവൃത്തി സ്വന്തമായി ചെയ്യുക. ഓക്കെ, ഇനി ഹാർവി ഫിയർസ്റ്റൈനെ അറിയാത്തവർക്കായിട്ട് ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹം ഒരു നാടകകൃത്താണ്, നാടക സിനിമ അഭിനേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ തിയേറ്റർ വർക്ക്, വളരെ ജനപ്രിയമായ ടോർച്ച് സോങ് ട്രിലജിയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഹെയർ സ്പ്രേ. ധാരാളം പുരസ്കാരങ്ങളും തിയേറ്റർ ഹാൾ ഓഫ് ഫെയിമിൽ അംഗത്വവും നേടിയിട്ടുള്ള ഫിയർസ്റ്റൈൻ മിസസ് ഡൗട്ട് ഫയർ, ഇൻഡിപെൻഡൻസ് ഡേ തുടങ്ങിയ സിനിമകളിൽ പ്രമുഖ റോൾസിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. ബിറ്റ് കോഫിയാണ് വിത്ത് യു ടിൽ 7 o'clock.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: ആകാശവാണി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ബെറ്റ് കോഫിയുടെ തേർഡ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുതിയ ആശയങ്ങൾ, പുതിയ വഴികൾ, ഇവയെല്ലാം സ്വീകരിക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, അറിയില്ലേ? അങ്ങനെ ജീവിതത്തിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മികവിലേക്ക് നീങ്ങിയ രണ്ട് പ്രശസ്തരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് കൂടുതൽ അടുത്തറിയാം. ഇന്ന് സർവ്വസാധാരണമാണ് പോളിയോ വാക്സിൻ. ഇതിന്റെ നിർമ്മാണം സാധ്യമായത് ഏറെ നാളത്തെ വലിയ ഗവേഷണങ്ങൾക്ക് ശേഷമാണ്. നമുക്കറിയാം, ആദ്യകാലത്തെ നാഡീകോശങ്ങളിൽ മാത്രമേ പോളിയോ മൈലറ്റസ് വൈറസുകൾക്ക് ജീവിക്കാൻ കഴിയൂ എന്നായിരുന്നു ധാരണ. എന്നാൽ ജോൺ എൻഡേഴ്സും കൂട്ടരും നടത്തിയ ശ്രമകരമായ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പോളിയോ വൈറസുകൾക്ക് വിവിധ കോശങ്ങളിൽ വളരാനാകും എന്ന് തെളിഞ്ഞത്. ഈ തിരിച്ചറിവുകൊണ്ടാണ് പിന്നീട് പോളിയോ വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതും. ജോൺ എൻഡേഴ്സനും ഫ്രെഡറിക് റോബിൻസനും തോമസ് വെല്ലർക്കും കൂടി 1954 മെഡിസിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ഈ കഠിനമായ ഗവേഷണ പരീക്ഷണങ്ങൾക്കാണ്. ആ സമയത്തെ ഒരു പ്രതികരണത്തിൽ ജോൺ എൻഡേഴ്സ് പറഞ്ഞതെന്താണെന്നോ, ആദ്യകാലത്ത് ഇവര് പരീക്ഷണങ്ങൾ തുടങ്ങിയ കാലത്ത് ഗവേഷണങ്ങളിൽ തങ്ങൾ ധാരാളം വിഡ്ഢിത്തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി എന്ന്, അവ തിരിച്ചറിഞ്ഞ് തിരുത്തിയാണ് കണ്ടുപിടുത്തത്തിലെത്തിയതെന്നും. ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഇഷ്ടംപോലെ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ശരിയല്ലേ? പക്ഷേ പക്വതയുള്ളവർക്കും യഥാർത്ഥമായ അറിവുള്ളവർക്കും മാത്രമേ തങ്ങളുടെ പ്രവൃത്തികൾ വിഡ്ഢിത്തങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയാനാവൂ, അത് അംഗീകരിക്കാനും തിരുത്താനുമാവൂ. അതായത്, പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ വഴികൾ തേടുമ്പോഴേ മികവിലേക്കെത്തൂ എന്നർത്ഥം. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു പ്രതികരണം പ്രഗത്ഭ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റൈന്റേതാണ്. ഒരിക്കല് സാറ്റർഡേ റിവ്യൂ എന്ന പ്രസിദ്ധീകരണം ചില പ്രമുഖ വ്യക്തികളോട് ഒരു ലേഖനം തയ്യാറാക്കാൻ പറഞ്ഞു. ഒരു പ്രത്യേക വിഷയം കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു അത്: ഞാൻ പഠിച്ചത് എന്താണ്? ഇതേപ്പറ്റി എഴുതാനാണ് ഐൻസ്റ്റൈനോടും ആവശ്യപ്പെട്ടത്. അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞത് താൻ പഠിച്ച ഫിസിക്സിനെയോ മാത്സിനെയോ ഒന്നും പറ്റിയല്ല, മറിച്ച് കുട്ടികളിൽ നിന്നും പഠിക്കാനാണ് താൻ പഠിച്ചത് എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. കുട്ടികൾക്ക് എന്തിലും ജിജ്ഞാസയുണ്ട്, അറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് താൻ അവരിൽ നിന്നും ഉൾക്കൊണ്ട വലിയ കാര്യങ്ങളിലൊന്നാണ്. അറിവിനു വേണ്ടിയുള്ള അന്വേഷണം ഏറ്റവും പുതുമയുള്ളതും വിലയേറിയതുമായി തീരുന്നതും കുട്ടികളിലാണെന്നും അദ്ദേഹം പഠിച്ചത്രേ. ഐൻസ്റ്റൈൻ തിരിച്ചറിഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? ഒരു സത്യവും ഒരു കണ്ടെത്തലും പൂർണമല്ല എന്നതാണ്. ഭാവിയിൽ തന്റെ ആശയങ്ങളെല്ലാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് അത്യാവശ്യവുമാണ്. തന്റെ സിദ്ധാന്തങ്ങൾ ഒരിക്കലും അവസാന വാക്കല്ല. കാലത്തിനനുസരിച്ച് പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമൊക്കെ മാറ്റമുണ്ടാകും എന്നതുകൂടി അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, മാറ്റമില്ലാതെ ഒന്നുമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഈ മഹാന്മാർ. അപ്പോൾ ജീവിതത്തിൽ നിന്നും പഠിക്കുന്നവർ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിരന്തരം പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് മാറ്റത്തിന് തയ്യാറാകും എന്നതാണ് ഇവർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രധാന വസ്തുത. ഓക്കെ, ഇനി പാട്ട് കേൾക്കാം.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5.
1: മറ്റുള്ളവർ സംശയിച്ച് മാറി നിൽക്കുന്നിടത്ത് കരുത്തരായവർ ധൈര്യം കാണിക്കുന്നു. അവനവനിൽ വിശ്വസിച്ചാൽ ആർക്കും ധൈര്യശാലികളാകാം. കാരണം നിങ്ങൾ ശക്തനാണ്, നിങ്ങളൊരു ചാമ്പ്യനാണ് നിങ്ങളുടേതായ രീതികളിൽ എന്നത് തന്നെ. കിപ്ലിമോ കിമർമർ, കെനിയൻ അത്ലീറ്റും സ്പോർട്സ് മസാജ് തെറാപ്പിസ്റ്റും ഒപ്പം ഒരു ഇൻസ്പിറേഷണൽ എഴുത്തുകാരനുമായ കിപ്ലിമോ കിമർമറിന്റെ വാക്കുകളാണ്. കലൈഞ്ഞിൻ ഗോത്രവർഗത്തിലെ അവശേഷിക്കുന്ന ചുരുക്കം യോദ്ധാക്കളിൽ ഒരാളുമാണ് അദ്ദേഹം. ധൈര്യത്തിനും ശാന്തതയ്ക്കും പേരുകേട്ടവരാണ് ഈ ഗോത്രവർഗം. ഓക്കെ, കെനിയൻ, ചൈനീസ്, തായ് ഈ പരമ്പരകളിൽ അധിഷ്ഠിതമായ ടെക്നിക്സ് സമന്വയിപ്പിച്ച് കെൻ തായ് ചി എന്നൊരു സ്പോർട്സ് മസാജ് ടെക്നീക്കും ഇദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ട്. കിമർമിർ റൈറ്റ് നൗ കിമർമിർ എഴുതിയ ഒരു കൗമാരകാല അനുഭവം ബെഡ് കോഫി പറയുകയാണ് ലാസ്റ്റ് സെഗ്മെന്റിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട്. ഇത് ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ വിശ്വാസമാണ്. പരിചയം കുന്തവുമേന്തിയ യോദ്ധാവ്, അത് സ്വയരക്ഷയ്ക്ക് മാത്രം ഉപയോഗിക്കേണ്ട ആയുധങ്ങളാണ്. ഒരു തരത്തിലും ഒരാളെയും വേദനിപ്പിക്കരുത് ആ ആയുധങ്ങൾ ഉപയോഗിച്ച്. സമാധാനം നിലനിർത്താനായിരിക്കണം പൊരുതുന്നത്. ഒപ്പം ഞങ്ങളെ ദുർബലരാക്കുന്ന ദാരിദ്ര്യം പോലുള്ള അവസ്ഥകളോടും.

0: ലക്ഷ്യങ്ങൾക്കായി പൊരുതണം. അതിനിടയിൽ പരാജയങ്ങളോ നൈരാശ്യങ്ങളോ സംഭവിച്ചാൽ, മുറിവേറ്റാൽ ഒരിക്കലും കരയരുത്. ഈ ധൈര്യത്തിനൊപ്പം ബുദ്ധി കൂടി മെച്ചപ്പെടുത്തണം. എടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന തരത്തിലുള്ളവയാകരുതല്ലോ. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കുന്തം ഒരിക്കലും സ്വയം വേദനിപ്പിക്കാൻ, സ്വയം മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കരുത്. അതുപോലെ പരിച പോരാട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള കവചമായും മാറരുത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധിയുടെ വിധാതാവ്. പോരാട്ടം നിങ്ങളുടെ ആത്മാവിലുള്ളതാണ്. ശൗര്യം നിങ്ങളുടെ ഹൃദയത്തിലും സഹിഷ്ണുത നിങ്ങളുടെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവനവനിൽ വിശ്വസിക്കണം. അപ്പോൾ അത്ര എളുപ്പത്തിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ട് നല്ലൊരു ജീവിതം, സമാധാനമുള്ള ജീവിതം പൊരുതി നേടിക്കോളൂ. ഒപ്പം എന്നും വളർച്ചയുടെ പടവുകൾ താണ്ടുകയും വേണം, ഒതുങ്ങിയിരിക്കാതെ. ഞങ്ങളുടെ ഗോത്രാചാര പ്രകാരം ഒരു യോദ്ധാവിന് പല കഠിനമായ കടമ്പകളും കടക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേത് ഒരു സിംഹത്തെ തനിയെ നേരിടുക എന്നതാണ്. ആ അവസരം എൻ്റെ ജീവിതത്തിൽ എത്തിയപ്പോൾ എനിക്ക് 14 വയസ്സായിരുന്നു. സിംഹത്തിൻ്റെ മുന്നിൽ നിന്ന ആ നിമിഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിലുണ്ട്. പതിഞ്ഞ കാൽവയ്പുകളോടെ അവനെ നോക്കി നീങ്ങിയപ്പോൾ കയ്യിലിരുന്ന വില്ല് നിലത്ത് വീണുപോയി. സിംഹം ശക്തമായി ഗർജിച്ചു. എന്നെ തീപാറുന്ന കണ്ണുകളോടെ നോക്കി. എനിക്ക് ഈ പരീക്ഷ അതിജീവിച്ചേ പറ്റൂ. അവിടെ ധൈര്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നില്ല. എൻ്റെ വിധി ഞാൻ നിശ്ചയിക്കണം എന്ന ചിന്തയായിരുന്നു ഉള്ളിൽ. അവൻ്റെ ഗർജനത്തിലും ഇരയെ നോക്കുന്നതുപോലുള്ള നോട്ടത്തിലും പതറാതെ നിൽക്കാൻ എന്നെ സഹായിച്ചത് ചെറുപ്പത്തിലെ കേട്ടു വളർന്ന കാര്യങ്ങളാണ്. ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തിയുടെ ധൈര്യവും ശക്തിയും പ്രതീക്ഷയുമാണ് അവനെ അവനാക്കുന്നത് എന്ന പാഠം. അപ്പോഴേ എന്നിലെ എന്നെ തിരിച്ചറിയാൻ കഴിയൂ എന്ന പാഠം. സിംഹത്തിൻ്റെ നോട്ടത്തെ അതേ തീക്ഷ്ണതയിലുള്ള നോട്ടം കൊണ്ട് നേരിടാൻ എനിക്ക് ധൈര്യം തന്നത് ഈ മനോഭാവമാണ്. എൻ്റെ നോട്ടത്തിൻ്റെ കരുത്തിൽ അവൻ ഒന്ന് പതറിയതായി എനിക്ക് തോന്നി. അത് എന്നെ കൂടുതൽ ധൈര്യവാനാക്കി. ഞാൻ ഒരു ചെറിയ പയ്യനാണെന്നോ ദുർബലനാണെന്നോ ഒന്നും എനിക്ക് തോന്നിയതേയില്ല. ഒരു സിംഹത്തിൻ്റെ ശൗര്യമാണ് ഇന്നെനിക്ക്. അവൻ ഗർജിച്ച് രാജകീയമായി നടക്കുന്നതുപോലെ ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ജീവിക്കും. ഇതായിരുന്നു ചിന്ത. അതെ, അന്നു മുതൽ ഇന്നു വരെ പരാജയഭീതി എന്നെ ഗ്രസിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് സുഹൃത്തെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ഒരു സിംഹത്തെ പോലെ വിരാജിക്കുക. അടിപതറാതെ, പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ. വാവ്, എന്താ ആറ്റിറ്റ്യൂഡ് അല്ലേ? യെസ്, കിപ്ലിമോ കെമിർമറിന്റെ ഈ ഒരു ഇൻസ്പയറിംഗ് ആർട്ടിക്കിൾ നമ്മുടെ ചിന്തകൾക്കും പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ആൻഡ് അദ്ദേഹത്തെ പറ്റിയും കെമിർമറിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വേർഡ്പ്രസ്സിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. റൈറ്റ് ഫ്രണ്ട്സ്, നിർത്താലോ ഇനി? ഓക്കെ, ഒരു കിടുക്കാച്ചി ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. ബൈ ഫോർ നൗ, സീ യു ടുമോറോ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. പ്രിയരെ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:12. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെഡ് കോഫിയിലെ ഓരോരോ ഭാഗങ്ങളും ഓരോ പാഠങ്ങളാണ് എന്നല്ലേ. അപ്പോൾ ഇന്ന് പഠിച്ചൊരു പാഠമുണ്ട്, അടിപതരാതെ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഏത് പ്രതിസന്ധിയിലായാലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഒരു സിംഹത്തെ പോലെ ജീവിക്കാന്ന്. ചെറുതൊന്നുമല്ല പറഞ്ഞു തരുന്നത്.

0: എന്ന കാര്യങ്ങളല്ലേ. ശരിയാണ്, നമുക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാം. പക്ഷെ അതൊന്നും നമ്മളെ തളർത്തുന്ന കാര്യങ്ങളേ അല്ല. ഇതിനും അപ്പുറത്തേക്ക് നടക്കാനുള്ള ത്രാണിയും ശേഷിയും ഒക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് സന്തോഷത്തിന്റെ ആ പൂത്തിരി കത്തിച്ചാലോ. അപ്പൊ അറിയണ്ടേ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന്? പതിവ് പോലെ ഈ അറിയിപ്പുകൾക്ക് ശേഷം സ്വാഗതം കൊച്ചിയാണ്. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. 8:30 സവാരി ടൈമാണ്. യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേട്ട് പാട്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും സവാരി ടൈമിലേക്ക് വിളിക്കാവുന്നതാണ്. 10 മണിക്ക് വാട്സപ്പാണ്. വാട്സപ്പിലൂടെ പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള സമയമാണ് വാട്സപ്പിൽ. 11 മണിക്ക് ചാർട്ട് ബസ്റ്റേഴ്സ് ഉണ്ട്. 12 മണിക്ക് യുവർ ചോയ്സ്. 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. രണ്ടു മണിക്ക് ഇംഗ്ലീഷ് വാർത്തകളാണ് ഡൽഹി റിലേ. അതിനുശേഷം 2:15 മുതൽ ബാക്ക് ടു ബാക്ക് സോങ്സുമായി നോൺ സ്റ്റോപ്പ് റെയിൻബോ. 3 മണിക്ക് വിവിധ് ഭാരതി റിലേ. വൈകിട്ട് 5 മണിക്ക് തിരികെ എത്തുന്നു ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കുമായി. 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. എട്ട് മണിക്ക് റെയിൻബോ വാർത്തകൾക്ക് ശേഷം സുർമേഷ്യം. 9 മണിക്ക് റിതം റോഡ്സ്. 11 മണിക്ക് ഹിന്ദി വാർത്തകൾ. തുടർന്ന് 11:05 ഇംഗ്ലീഷ് വാർത്തകൾ.
1: സ്വാഗതം. സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി. പ്രിയരെ, അപ്പോൾ 7 മണി കഴിഞ്ഞ് 4:28 നമ്മുടെ സ്വാഗതം കൊച്ചി, നിങ്ങൾ കാത്ത് കാത്തിരുന്ന സ്വാഗതം കൊച്ചി ഇവിടെ തുടങ്ങുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ഗാനങ്ങൾ നമുക്കായി തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ഉദയംപേരൂരിൽ നിന്നും നമ്മുടെ പ്രിയ ശ്രോതാവ് രേണുകാമോഹനാണ്. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എല്ലാ ഗാനങ്ങളും അങ്ങനെയാണ് എന്നല്ല, ഓൾമോസ്റ്റ് മിക്കവാറും ഗാനങ്ങൾ വടക്കൻ പാട്ടിൻ്റെ വീര്യവും സൗന്ദര്യവും ഒത്തുചേരുന്ന ചേതോഹരങ്ങളായ ഗാനങ്ങളാണ്. അപ്പോൾ ആദ്യ ഗാനത്തിലേക്ക് പോവാം. അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോവാം കേട്ടോ. വൈക്കം ചന്ദ്രശേഖരൻ നായർ ഒരുക്കിയ കഥയ്ക്ക് തോപ്പിൽവാസി തിരക്കഥ എഴുതി എം കുഞ്ചാക്കോ സംവിധാനം നിർവഹിച്ച് 1971 സെപ്റ്റംബർ 3 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പഞ്ചവൻകാട്. സത്യൻ, നസീർ, ഷീല, രാഗിണി, ശാരദ, ഉമ്മർ, ജി കെ പിള്ള, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അണിനിരന്ന തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ, അതായത് മാർത്താണ്ഡവർമ്മയുടെ കഥ പറയുന്ന ചിത്രം കൂടിയാണ് പഞ്ചവൻകാട്. വയലാർ ദേവരാജൻ ടീമൊരുക്കിയ 5 ഹിറ്റ് ഗാനങ്ങൾ ഈ ചിത്രത്തിന് മുതൽക്കൂട്ടായി ഉണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൽ ആനന്ദം പകർന്നു വരുന്നൊരു രാഗമാണ് ശുദ്ധസാവേരി. ദേവരാജൻ മാഷ് ശുദ്ധസാവേരിയുടെ ആ ആനന്ദ മധുരിമ ആവോളം നിറച്ചു വച്ചിരിക്കുകയാണ് കള്ളിപ്പാലകൾ പൂത്തു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൽ. പൂനിലാവുതിച്ച രാത്രിയിൽ പച്ചില ചാർത്ത് വിരിച്ച വൃക്ഷത്തലപ്പ് മാറ്റി കാട്ടിലൂടെ നിത്യഹരിത നായകൻ തൻ്റെ പ്രിയ സഖിയെ തേടിയെത്തുന്ന മനോഹരമായ ഒരു ഗാനരംഗം. എനിക്ക് ഗാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം, അങ്ങനെ പറഞ്ഞാൽ പോരാ, പൂത്തുലഞ്ഞു നിൽക്കുന്ന അത്രയും എന്താ പറയുന്നത് ഒരു സൗന്ദര്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അനുപല്ലവിയിൽ ദാസേട്ടൻ പാടിവെക്കുന്ന മന്ത്രം ചൊല്ലി മയക്കും എന്ന ഭാഗം, അതുപോലെ തന്നെ ചരണം പാടിത്തീർക്കുന്ന ഭാഗത്ത് വരുന്ന നിറയ്ക്കും നിറയ്ക്കും സ്വപ്നം കൊണ്ട് നിറയ്ക്കും എന്ന ഭാഗത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, അതെനിക്ക് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരാറില്ല. അപ്പം നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ. ഇതാ വരുന്നു ആദ്യ ഗാനം.

ഇനി കേൾക്കാൻ പോകുന്നത് ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്.

എൻ ഗോവിന്ദൻ കഥയും തിരക്കഥയും എഴുതി ടി ആർ രഘുനാഥ് സംവിധാനം ചെയ്ത 1974 പുറത്തിറങ്ങിയ അങ്കത്തട്ട് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇനി വരുന്നത്. ഇതിനു മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയചന്ദ്രനും മാധുര്യമയും ചേർന്ന് വരുന്ന ഗാനങ്ങൾക്കെല്ലാം എന്തെന്നില്ലാത്ത മാധുര്യമാണെന്ന്. അല്ലേ, ഓർക്കുന്നുണ്ടോ? ദേവരാജൻ മാഷ് മോഹന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണിത്. ഏകദേശം 35 ഗാനങ്ങളാണ് ഈ രാഗത്തിൽ മാഷ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഒരു ഗാനത്തിൻ്റെ ഒരു ഛായയും മറ്റൊരു ഗാനങ്ങളിൽ വരാതെ അതിസൂക്ഷ്മമായി തന്നെ ഓരോ ഗാനങ്ങളും വ്യത്യസ്ത ഇനങ്ങളിൽ ചെയ്തു എന്നതാണ് മാസ്റ്ററുടെ മഹത്വം. അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണി, പാലാഴി കടഞ്ഞെടുത്തൊരഴ കാണു ഞാൻ, സ്വർഗപുത്രി, നവരാത്രി, 200 പൗർണമി, കായാമ്പു, അങ്ങനെ ദേവരാജ സ്പർശനമേറ്റ അനശ്വരമായി തീർന്ന ഏതാനും മോഹന ഗാനരാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ഗാനത്തിലേക്ക് പോയാലോ. ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ, വേറൊന്നുമല്ല, ഈ മനോഹരമായ ഗാനം പോലെ തന്നെയാണ് ആ ഗാനരംഗവും ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗാനത്തിന് ശേഷം വരുന്നതും ഇതേ അങ്കത്തട്ട എന്ന ചിത്രത്തിലെ ഒരു ഗാനം കൂടിയാണ്. അപ്പോൾ രണ്ട് പാട്ടുകൾ ഒരേ ചിത്രത്തിൽ നിന്നും ആസ്വദിക്കാം അല്ലേ.

0: പ്രിയരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 46 സെക്കൻഡും. ഇനി 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലെ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. വിയറ്റ്നാമുമായുള്ള

0: സമഗ്ര നയതന്ത്ര ബന്ധം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് ഹം അപ്നേ സംബന്ധോ കോ എൻഹാൻസ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കെ സ്തർ പർ ലേ ജാ രഹേ ഹേ അബ് ഹം അപ്നീ സാഝേദാരി കോ ഓർ ഊഞ്ചേ ലക്ഷ്യോ കി ഓർ അഗ്രസർ കരേംഗേ കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് കെ സാഥ് സാഥ് സെക്യൂരിറ്റി സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്ര മേ ഹമാരാ സഹയോഗ് നയ സ്തർ പർ പഹുഞ്ചേഗാ.
0: രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും ഇന്നലെ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിയറ്റ്നാമിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സാംരാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന എൻഡിഎ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. 15 ബിജെപി എംഎൽഎമാരും 14 ജെഡിയു എംഎൽഎമാരും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക മോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടി വി കെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എംപി കാർത്തി പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരിൽ ഒരു വിഭാഗം ടി വി കെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിലെ എൻഡിഎ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്നലെ പാർട്ടിയുടെ നിയുക്ത എംഎൽഎമാരുടെ യോഗം വിളിച്ചു ചേർത്തു. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1 വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സുരിനാം ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരിനാം വിദേശകാര്യമന്ത്രി മെൽവിൻ ബൌബയുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സുരിനാം 9-ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ധാരണയായതായി.

0: അദ്ദേഹം പറഞ്ഞു.
1: We have a deep and trusted relationship because it rests on the foundation of a strong people-to-people connect. Our endeavor is to strengthen that base, particularly through activities and initiatives to which the ordinary citizen can connect. We are open to offering new lines of credit for projects that the Suriname government deems important and appropriate.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും. ഇതിനു പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാൾ ചെങ്കടലിൽ വിന്യസിച്ചു. 12 രാജ്യങ്ങൾ ഫ്രാൻസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. യുഎസ് ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ച എം ടി ഹസ്ന എന്ന എണ്ണക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞ് യുഎസ് സൈന്യം. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ പതാക വഹിച്ച എണ്ണക്കപ്പലിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജീവനക്കാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന് യുഎസ് സൈന്യം വ്യക്തമാക്കി. തുടർന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും യാത്ര തടയുകയുമായിരുന്നു. സംഭവത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 നഷ്ടത്തിൽ 236 റൺ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് 7 നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പശ്ചിമ ബംഗാളിൽ നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ എൻഡിഎ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്കെടുക്കുന്നതായി റിപ്പോർട്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: Musically yours, FM Rainbow 107.5. Stay tuned.
3: പ്രിയരെ, സമയം 7:35:28 സ്വാഗതം കൊച്ചി തുടരുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഗാനങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് ഉദയംപേരൂരിൽ നിന്നും രേണുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല മനോഹരങ്ങളായ ഗാനങ്ങളാണ് നമ്മളിപ്പോൾ രേണുകയുടെ ആ ഒരു ലിസ്റ്റിൽ നിന്നും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു, ഏറെ പാട്ടുകളും ഒരു വടക്കൻ പാട്ടിൻ്റെ ചായ്വുള്ള പാട്ടുകളാണ് എന്ന്. ഈ വടക്കൻ പാട്ട് ചിത്രങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെ ഒരു ഉത്സവ ചായ പകർന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വടക്കൻ പാട്ട് ചിത്രങ്ങളും റിലീസായിരുന്നത് ഓണക്കാലങ്ങളിലായിരുന്നു, ശരിയല്ലേ. അപ്പോൾ 1970 ഓഗസ്റ്റ് 14 റിലീസായ ഒരു ഓണക്കാല ഹിറ്റ് മൂവിയായിരുന്നു ഒതേനന്റെ മകൻ. ആ ചിത്രത്തിലെ ഒരു ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കദളീവനങ്ങൾ കരികിലല്ലോ കടത്തനാടൻ കളരി. കടത്തനാടൻ കളരിക്ക് വയലാർ കൊടുത്തിരിക്കുന്ന വിശേഷണത്തിന് എന്തൊരഴകാണല്ലേ. ഒരു കിളിയെ ബിംബമാക്കി തന്റെ പ്രാണപ്രിയനോട് പറയുന്ന ഹൃദയ രഹസ്യങ്ങൾ എത്ര ചേതോഹരങ്ങളാണ്. ഈ ചിത്രത്തിന് വയലാർ ദേവരാജൻ ടീമൊരുക്കിയ

9 ഗാനങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. സുശീലാമ്മ പാടി അനശ്വരമാക്കിയ ഈ ഗാനത്തിന് കൂടുതൽ സൗന്ദര്യം പകർന്നു നൽകിയിരിക്കുന്നു അഭ്രപാളിയിൽ നടി വിജയശ്രീ. അപ്പോൾ ഈ ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം ഈ ചിത്രത്തിലെ തന്നെ ഒരു ഗാനം കൂടി ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

പ്രിയരേ, അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ ഗാനങ്ങളുടെ പ്രത്യേകത ഇത്ര നേരം കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? അതൊന്ന് പറയാമോ?

യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. 1973 പുറത്തിറങ്ങിയ ചിത്രമാണ് പൊന്നാപുരം കോട്ട. ആ ചിത്രത്തിലെ തന്നെ സുശീലാമ്മ പാടി അനശ്വരമാക്കിയ മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീരാമനായും ഗന്ധർവനായും അർജുനനായും ചേകവനുമായും ഒക്കെ സ്ക്രീനിൽ തിളങ്ങിയിരുന്ന നിത്യഹരിത നായകൻ പ്രേം നസീറും വിജയശ്രീയും വെള്ളിത്തിരയിൽ തിളങ്ങിയ ആ ഒരു ഗാനം ഇതാ, നളചരിതത്തിലെ നായകനോ.

0: പ്രിയരെ, സമയം 7 മണി കഴിഞ്ഞ 53 മിനിറ്റും 20 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സ്വാഗതം കൊച്ചി നമുക്കായി അയച്ചു തന്നത് രേണുക മോഹനാണ്, ഉദയംപേരൂരിൽ നിന്നും. അപ്പോൾ രേണുക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രേണുകയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ ഹലോ ആ ഹലോ രേണുക, കേൾക്കുന്നുണ്ടോ? ഉറക്കെ പറഞ്ഞോളൂ കേട്ടാ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ട് വിളിക്കുകയാണ് അല്ലേ? അപ്പൊ രേണുകയ്ക്കാണ് ആ ഭാഗ്യം ഉണ്ടായത്.
1: ഞാൻ വിചാരിച്ചില്ല, അത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാനിപ്പോ എഴുതി വെച്ചിട്ട് ഒരു മാസം ആവാറായി.
0: ഓ, എന്തായാലും സന്തോഷായില്ലേ?
1: ഓ, ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി.
0: എന്ത് ചെയ്യാണ് രേണുക?
1: എന്തോ,
0: എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ അംഗൻവാടി ടീച്ചറാണ്.
0: ആഹാ, അപ്പൊ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്, അപ്പൊ കുട്ടി മനസ്സായിരിക്കുമല്ലോ.
1: അതെ അതെ,
0: എപ്പോഴും ചെറുതായിരിക്കും അല്ലേ?
1: എപ്പോഴും ചെറുതായിരിക്കും.
0: എവിടെയാണ് നമ്മുടെ അംഗൻവാടി? അവിടെ അടുത്ത് തന്നെയാണോ?
1: ഉദയംപേരൂര് തന്നെയാണ്, മാങ്കായി കടവ് എന്ന് പറയും.
0: ആ, നടന്നു പോവാന്ന് ദൂരമുള്ളൂ അല്ലേ? അപ്പോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. മോളെ വിവാഹം കഴിച്ചു വിട്ടു. മോൻ ഇപ്പൊ ഇന്നലെ മെഡിക്കൽ റെപ്പാണ്. അപ്പൊ ഇന്നലെ ബാംഗ്ലൂർക്ക് പോയിരിക്കുന്നു രാത്രിയായിട്ട്.
0: അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രം ഇപ്പൊ വീട്ടിലുള്ളൂ?
1: അതെ അതെ.
0: പിന്നെ ചേട്ടൻ എന്ത് ചെയ്യാണ്?
1: പെയിന്റിങ്ങിന്റെ വർക്കാണ്.
0: അപ്പൊ പോവാറായോ?
1: ഇപ്പൊ 8:30 പോണം. ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു,
0: എല്ലാം ചെയ്തു. അടുക്കളയിലാണപ്പോ?
1: അടുക്കളയിലാണ്.
0: അപ്പൊ ആ കിച്ചണിൽ, എല്ലാവരുടെ കിച്ചണിലുമാണ് റേഡിയോ. അതിങ്ങനെ കൂടെ ഉണ്ടാവുമല്ലോ, ഒരാള് വർത്താനം പറയുന്ന പോലെ അല്ലേ?
1: നമ്മുടെ സമയം പോകും, നമുക്ക് പണിയും എളുപ്പമാകും.
0: അതെ, കൂടെ സന്തോഷവും
1: നടക്കും. വളരെ സന്തോഷം, വളരെ സന്തോഷം. നിങ്ങൾ അംഗൻവാടി പ്രവർത്തകർ എല്ലാവർക്കും വേണ്ടിട്ട് ഈ സോങ് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം.
0: തീർച്ചയായും ഈ പാട്ടുകളെല്ലാം പ്രത്യേകമായിട്ട് അംഗൻവാടി പ്രവർത്തകർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ വേറെ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? എന്തോ,
1: തിരുവാങ്കുളം മുളന്തുരുത്തി അഡീഷണൽ ആണ് ഞങ്ങളുടെ പ്രോജക്റ്റ്. അപ്പൊ പ്രോജക്റ്റിലെ എല്ലാവർക്കും, എല്ലാ പ്രവർത്തകർക്കും, CDPO സൂപ്പർവൈസർമാരൊക്കെ എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടി ചെയ്യാം. അപ്പൊ കുഞ്ഞുമക്കളോ?
1: എന്തോ, കുഞ്ഞുമക്കൾക്ക് പ്രത്യേകമായിട്ട്, കുഞ്ഞുമക്കൾക്കും അവരുടെ അമ്മമാർക്കും എല്ലാവരും കൂടെ കൂടിയാണല്ലോ നമ്മുടെ അംഗൻവാടി പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നത്.
0: അതെ അതെ അതെ അതെ,
1: പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണേ.
0: ഓക്കെ,
1: പിന്നെ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ, ഒരുപാട് സന്തോഷം. ഞാനിപ്പോ ഇന്നിപ്പോ തന്നെ, ഇത്രയും ദിവസം നമുക്ക് പെരുമാറ്റച്ചട്ട ലംഘനം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമായിരുന്നല്ലോ.
0: അതെ അതെ അതെ,
1: ഇന്നിപ്പോ വിളിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോ വളരെ സന്തോഷം, ഇരട്ടി സന്തോഷമായി.
0: ഓക്കെ,
1: ഒരുപാട് നല്ല പ്രോഗ്രാമാണ് നിങ്ങളുടെ, നല്ല അവതരണം, നന്നായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു സന്തോഷമാണ് നിങ്ങൾ കൊടുക്കുന്നത്.
0: സന്തോഷം കേൾക്കുമ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം.
1: അതെ, പഴയ പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് വളരെ സന്തോഷമല്ലേ?
0: അതെ അതെ അതെ, നമ്മൾ ആ ഒരു ചെറുപ്പത്തില് കേട്ട ആ ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ കടന്നു പോവല്ലേ അത് കേൾക്കുമ്പോ.
1: ചെറുപ്പത്തിലെ ആ ഒരു ഓരോ ഓർമ്മകളും, ബാല്യത്തിലെ ഓർമ്മകളും, കൗമാരത്തിലെ ഓർമ്മകളും എല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും.
0: അതെ, ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് കേൾക്കുമ്പോ, അത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും തോന്നാറുണ്ട്.
1: അതെ, നമ്മള് പണ്ട് തിയേറ്ററിലെ

0: പോയിരുന്ന് കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ
1: ഓരോ സീക്വൻസ് ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരും അല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന്റെ പേര് പറയണമെങ്കിൽ പറയാം, മക്കളുടെ പേര് പറയണമെങ്കിൽ പറയാം.
0: മോഹനൻ. മോഹനൻ. മോളുടെ പേര് കീർത്തി. മോന്റെ പേര് കാർത്തിക്. നാലുപേരാണ്. അതിൽ മോൻ, മോള് വിവാഹം കഴിച്ച് മോൾക്ക് ഒരു കുട്ടിയുണ്ട് അഥർവ്. പിന്നെ മോളുടെ ഹസ്ബൻഡിന്റെ പേര് ബിനീഷ്.
1: ഓക്കെ. അപ്പോൾ വീട്ടിലെല്ലാവരോടും ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ പറയുക. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷത്തോടുകൂടി ഇന്നിപ്പോൾ എനർജി പ്ലസ് ആയിരിക്കും അല്ലേ. ഇതൊക്കെ നമ്മളുടെ പാട്ട് കേൾക്കുന്നു, നമ്മളെ വിളിക്കുന്നു.
0: അതെ അതെ. അല്ലെങ്കിൽ നമ്മൾ അംഗൻവാടി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എനർജി തന്നെ വരും
1: വരും.
0: കുട്ടികളുമായിട്ട് അവരുടെ സംസാരത്തിൽ, അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ കളികളിലൊക്കെ മുഴുകിയിരിക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ മറന്നു പോകും.
1: അത് തീർച്ചയായും. അംഗൻവാടി ടീച്ചറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അതാണ്, എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിരിക്കും. പ്രായമാവില്ല അംഗൻവാടി ടീച്ചർമാർക്ക്, എപ്പോഴും അവര് മനസ്സുകൊണ്ട് ഭയങ്കര യങ് ആയിരിക്കും.
0: അതെ അതെ. ഹെൽപ്പർ ഉണ്ട്, ഹെൽപ്പർ കാഞ്ചന ഉണ്ണികൃഷ്ണൻ. പുള്ളിക്കാരി വായിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ എനിക്കും കൂടെ ഒന്നും കൂടെ അയക്കണം അയക്കണം. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം.
1: അപ്പൊ എന്തായാലും കാഞ്ചന ചേച്ചിയോട് അന്വേഷണം പ്രത്യേകം പറഞ്ഞേക്കും. അപ്പൊ അയച്ചിട്ടില്ല അല്ലെ, വായിച്ചിട്ടില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട. പാട്ടുകൾ അയച്ചോളാൻ പറയൂ. ഒരു ഒരു എല്ലാം ഒരേ പോലത്തെ പാറ്റേൺ എടുക്കാതെ വ്യത്യസ്തങ്ങളായ പാറ്റേണുകളും പാട്ടുകളും അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വരുന്നത്.
0: അപ്പൊ
1: എല്ലാവരുടെ പാട്ടുകളും വരും. ഓക്കെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ.
1: എന്നാ ശരി.

നമ്മുടെ ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്ന രേണുകാ മോഹൻ, ഉദയംപേരൂരിൽ നിന്നുമുള്ള രേണുകയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ? സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 18 സെക്കൻഡും ആകുന്നുണ്ട്. അപ്പോൾ അടുത്ത പാട്ടെന്ന് പറയുന്നത് പി സുശീലയും സംഘവും പാടിയ ഒരു ഗാനമാണ്. യൂസഫ് അലിയുടെ കവിത തുളുമ്പുന്ന വരികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ അത് ഹൃദ്യമായ ഒരു അനുഭൂതിയായി മാറും. ഒപ്പം വരികളുടെ ആത്മാവ് തൊടുന്ന സംഗീതം കൂടി ചേർന്നാലോ? അതുപോലത്തെ ഒരു ഗാനത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതായിരുന്നു അടുത്ത ഗാനം.

ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഗാനങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ്. ഒരവസരം കൂടി തരാം കേട്ടോ. അപ്പോൾ ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വന്നാലോ. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിലെ തന്നെ ഒരു ഗാനത്തിലേക്ക്.

നവോദയയുടെ ആദ്യ സംരംഭമായ ഒരു ചിത്രം. പി കെ ശാരംഗപാണിയുടെ രചനയിൽ നവോദയ അപ്പച്ചൻ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് 78 വിഷുക്കാലത്ത് കേരളക്കരയിലിറങ്ങിയ ചിത്രമാണ് കടത്തനാട്ടുമാക്കം. ഈ ചിത്രത്തിലെ 9 ഗാനങ്ങളിൽ ഭാസ്കരൻ മാഷ് രചിച്ച ജി ദേവരാജൻ സംഗീതം പകർന്ന് ആസ്വാദകർക്ക് എന്നും നവോന്മേഷം പകർന്നു നൽകുന്ന ഗാനമെന്ന വിശേഷണം അർഹിക്കുന്ന ഒരു പാട്ടാണ് അടുത്തത്. കേൾക്കുമ്പോൾ എത്ര സുഖകരം, അത് പാടി ഫലിപ്പിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടാണ്. ഗന്ധർവ ഗായകൻ നമുക്ക് അനുഗ്രഹം ചൊരിയുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടാലോ? ഇതാ വരുന്നുണ്ട് കേട്ടോ.

അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. റഹിമ ദേവരാജൻ മാഷിൻ്റെ ഗാനമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗംഗാധരൻ ഒരു സിനിമയിൽ നിന്നുള്ള രണ്ട് ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീന വടക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. വിജിതാശ്വൻ നായർ മുംബൈയിലാണ്, മഴയില്ല, പക്ഷേ ഈ പാട്ടുകൾ കേട്ടപ്പോൾ മനസ്സിലെ കുളിർമഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് ദേവരാജ സംഗീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അശോക് ദേവരാജൻ മാസ്റ്ററുടെ സോങ്സാന്ന് പറഞ്ഞിട്ടുണ്ട്. റഹിമ നിർമ്മാണം ഉദയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയൻ വടക്കൻ പാട്ടുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേം നസീർ എല്ലാ ഗാനങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ 8 മണി കഴിഞ്ഞ് 11:54 ആകുമ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഞാൻ വായിച്ചു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതെങ്കിലും ഉത്തരം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ

സോറി. അപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാനുള്ള സമയമുണ്ടല്ലേ, നമുക്ക് പൊന്നാപുരം കോട്ടയിലെ ഒരു ഗാനം കൂടി കേട്ടാലോ? അതിന് മുൻപ് അതെ, പൊന്നാപുരം കോട്ടയിലെ ഒരു ഗാനം കൂടി കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര നേരം ഈ സ്വാഗതം കൊച്ചിയുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ വിദ്യയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ദാ ലാസ്റ്റ് ഗാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ടാറ്റാ.

പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സുനിൽ വർമ്മ. ദ ഹെഡ്ലൈൻസ്: ബീഹാർ ചീഫ് മിനിസ്റ്റർ സമ്രാട് ചൌധരി ടു എക്സ്പാൻഡ് ഹിസ് ക്യാബിനറ്റ് ടുഡേ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ അമംഗ് ഹോസ്റ്റ് ഓഫ് ഡിഗ്നിറ്ററീസ് ടു അറ്റൻഡ് സ്വേറിംഗ് ഇൻ സെറമണി ഇൻ പട്ന. ന്യൂലി ഇലക്ടഡ് കോൺഗ്രസ് എം എൽ എസ് ഓഫ് കേരളം ടു മീറ്റ് ഇൻ തിരുവനന്തപുരം ടുഡേ ടു ഇലക്ട് ദ ലീഡർ. ഇന്ത്യ മാർക്സ് ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു പെഹൽഗാം ടെറർ അറ്റാക്ക്. ബംഗാൾ ബി ജെ പി ലീഡർ ശുഭേന്ദു അധികാരിസ് ക്ലോസ് എയ്ഡ് ഷോട്ട് ഡെഡ് ഇൻ നോർത്ത് ചോബിസ് പർഗനാസ് ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ. യു എസ് ഇൻ ഇറാൻ ക്ലോസിംഗ് ഇൻ ഓൺ അഗ്രീമെന്റ് ടു എൻഡ് വാർ ഇൻ വെസ്റ്റ് ഏഷ്യ. ഫ്രാൻസ് മൂവ്സ് ഇറ്റ്സ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ടു റെഡ് സി ആസ് പാർട്ട് ഓഫ് പൊട്ടൻഷ്യൽ മിഷൻ ടു സെക്യൂർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. And Delhi to host 2026 Commonwealth Table Tennis Championship. Bihar Chief Minister Samrat Chaudhary will expand his cabinet today. Prime Minister Narendra Modi, Union Home Minister Amit Shah and several senior NDA leaders will attend the swearing-in ceremony to be held at Gandhi Maidan in Patna at 12:10 p.m. Our correspondent reports that the cabinet expansion is being carried out based on the formula followed in the previous government. Around 15 BJP and 14 JDU MLAs are likely to take oath as ministers. Additionally, two ministers from Lok Janashakti Party Ram Vilas and one each from Hindustani Awam Morcha and Rashtriya Lok Morcha are expected to be inducted. The new

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ഹലോ ഡിയർ സപ്പോ, ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ്. 8 മണി കഴിഞ്ഞ 34 മിനിറ്റും 15 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ സവാരി ടൈം ഇങ്ങനെ ചാർജായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ അറിയാലോ? 9446711888 എന്ന മൊബൈൽ നമ്പറിലേക്കോ, അല്ലെങ്കിൽ 0484242810 എന്ന ലാൻഡ് നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പെട്ടെന്ന് വിളിച്ചോളൂ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നവരോ യാത്ര ചെയ്യുന്നവരോ ആവണം. ആ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ കൊതി തോന്നുന്നില്ലേ? അപ്പോഴാണ് വിളിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയ ശേഷം മാത്രം കോളുകളിലേക്ക് കടക്കുക. അപ്പോൾ കൂടെയുള്ളത് ഞാൻ ആർജെ വിദ്യയാണ്. ഇഷ്ടം പോലെ പാട്ടുകൾ ഇവിടെയുണ്ട്, ഒരുപാട് വിശേഷങ്ങളുമുണ്ട്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകാം. അതിനു മുൻപ് പെട്ടെന്ന് വിളിച്ചോളൂ. ഇതാ വരുന്നു അടുത്ത പാട്ട്.

0: ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: ഹലോ ഡിയേഴ്സ്, 8 മണി കഴിഞ്ഞ് 39 മിനിറ്റും 39 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈമിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവാരി ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ തോന്നിയാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കോളുകളിലേക്ക് കടന്നിട്ടുണ്ട്. കോളുകളിലേക്ക് നിങ്ങൾക്ക് കോളുകൾ വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പെട്ടെന്ന് വിളിച്ചോളൂ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വണ്ടിന്റെ സൈഡിലേക്ക് ഒതുക്കിയതിന് ശേഷം മാത്രം വിളിക്കുക ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. പാട്ടുകൾ ഇവിടെ റെഡിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. സവാരി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സവാരിയിലേക്ക് കടക്കാൻ പോവുകയാണ് എങ്കിൽ വിളിക്കാവുന്നതാണ്. കൂടെയുള്ളത് ഞാൻ RJ വിദ്യയാണ്. അപ്പോൾ അടുത്ത പാട്ട് ഇതാ വരുന്നു. വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാണ്, 0484242810 വിളിച്ചോളൂ.

0: ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളർ ഇവിടെ റെഡിയാണ്. ആരാണെന്ന് നോക്കാം, വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, പേര് പറഞ്ഞോളൂ. ആലുവയിൽ നിന്നും ജമീല. ജമീല എവിടേക്കാണ് പോകുന്നത്?
1: ഞാൻ ചൊവ്വരയില് ചേട്ടന് സുഖമില്ല, പോണത്.
0: എന്ത് പറ്റി ചേട്ടന്?
1: ചേട്ടന് ഈ ഇൻഫെക്ഷൻ.
0: ഓഹോ, ശരി ശരി ശരി.
1: ഇൻഫെക്ഷൻ കയറിയിട്ട് കഴിഞ്ഞു കിടക്കുന്നു.
0: ഓ ഓ ഓ, ശരി. അപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ?
1: ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു.
0: ഇഡലിയാണ്. എപ്പോഴാ ഇറങ്ങുന്നത് അപ്പൊ നിങ്ങള്? എപ്പോഴാണ് അങ്ങടെ ഇറങ്ങുന്നത്, പോകുന്നത് എപ്പോഴാണ്?
1: ഞാനപ്പോ പോകാനുള്ള ഒരുക്കങ്ങളുടെ ഇടയിൽ വിളിച്ചു നോക്കണതാണ്.
0: ഓ, ശരി ശരി ശരി. ഓക്കെ, അപ്പോ ഏത് പാട്ടാണ് വേണ്ടത്? അഭിലാഷത്തിലെ പാട്ടാണ് ചോദിച്ചത്, തട്ടത്തിൽ നിന്നുള്ള പാട്ടല്ലേ? ശരി,
1: എല്ലാ ഗ്രൂപ്പിലും ഞാനുണ്ട്, ആ പാട്ട് പാടാനൊക്കെ എനിക്കറിയാം.
0: ആണോ? അന്നൊരു പാട്ട് പാടിക്കോ.
1: റേഡിയോന്റെ ഗ്രൂപ്പിലൊക്കെ ഞാനുള്ളതാ.
0: ആണോ? അപ്പോ ഹലോ, ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: ഇത് കേൾക്കണവർക്ക് എല്ലാവർക്കും, പിന്നെ എന്റെ ഒരു കൂട്ടുകാരി വേണുക കേക്കണുണ്ടെങ്കിൽ, ഞങ്ങൾ കുറെ നാളായി കണ്ടിട്ട് എന്റെ ഇല്ല, അപ്പൊ കേക്കണ്ടെങ്കിൽ വേണുകക്കും
0: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ?
1: എല്ലാവർക്കും.
0: ശരി ശരി, അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, ജമീലയുടെ കൂട്ടുകാരി രേണുകയ്ക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തോ പറഞ്ഞോളൂ. ആ, ഓക്കെ, നിലയത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ പാട്ട് വെക്കട്ടെ? ആ, പാട്ട് പാടിക്കോളൂ എന്നാ.
1: മധ്യവേനലവധിയായി ഓ മകൾ ചിത്രശാല തുറക്കുകയായി, മുത്തുകളിൽ ചവിട്ടി മുള്ളുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ.
0: ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് പാടിട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പൊ ഇടവേളയ്ക്ക് ശേഷം യാത്ര ചെയ്യുന്ന സമയത്ത് ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: ഹലോ ഡിയേഴ്സ്, അപ്പോൾ 8 മണി കഴിഞ്ഞാൽ 55 മിനിറ്റും 6 സെക്കൻഡും ആകുമ്പോൾ സവാരി ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അപ്പോൾ അടുത്ത ഒരു കോളർ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ. ഓക്കെ, നോർത്ത് പറവൂർ പെരുമ്പടനിൽ നിന്ന് റോസ്ലി. എവിടേക്ക് പോവാണ്? പേരക്കുട്ടിയൊക്കെ ഉണ്ടോ? ശബ്ദം ഭയങ്കര എങ്ങാട്ടോ. ഞാൻ വിചാരിച്ചു കുട്ടിയേം കൊണ്ട് പോവാണ്, പറഞ്ഞപ്പോ മാറിപ്പോയതാണെന്ന്. ആണോ? പക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരു 35 മാക്സിമം. സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഇന്നത്തെ ദിവസം ഹാപ്പി ആയില്ലേ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞല്ലോ, നല്ല നല്ല ചെറിയ ശബ്ദമാണ്. എന്നിട്ട് കാളികുളങ്ങര എങ്ങനെയാ പോകുന്നത്? തോന്നിയാവിലേക്കോ? തോന്നിയാവിലേക്ക്. അവിടെയാണ് സ്വിമ്മിങ്ങിന് ചേർത്തിരിക്കുന്നത്. പേരക്കുട്ടിയുടെ പേരെന്താണ്?
1: അഡ്രിയൽ.
0: അഡ്രിയൽ എത്ര വയസ്സുണ്ട്?
1: അഡ്രിയലിന് 6 വയസ്സ്. ജൂലൈ വരുമ്പോ 6 വയസ്സാവും.
0: ഓ ഓ, ഇപ്രാവശ്യം നീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നീന്തൽ അറിയാമോ?
1: അത് 15 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ.
0: ഓ ഓ ഓ, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോ പിന്നെന്താണ്, ഏത് പാട്ടാണ് വേണ്ടത്?
1: എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഫെബി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവളുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നല്ല, ഇന്നലെ ചോദിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ അവരുടെ വീട് ഞങ്ങൾ ഈ സ്വിമ്മിങ്ങിന് പോണ അതിന്റെ അടുത്താണ്, അവിടെ കണ്ണഞ്ചിറയെന്ന് പറയും. സോണി എന്നാണ് ഹസ്ബൻഡിന്റെ പേര്.
0: അപ്പൊ സോണി ചേട്ടന്റെ ബിലേറ്റഡ് വിഷസ് പറയാണ് കേട്ടോ.
1: ശരി, താങ്ക് യു. അപ്പൊ പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിലെ പുലരിക്കണം എന്ന് പറയുന്ന പാട്ടുള്ള.
0: ഓക്കെ, ഫ്രണ്ട്സിലെ പുലരിക്കണം. അപ്പൊ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിനായതുകൊണ്ട് ഫ്രണ്ട്സിലെ പാട്ട് കൊടുക്കാന്ന് വിചാരിച്ചല്ലേ. അപ്പൊ എന്തായാലും ദാ പാട്ട് വരുന്നുണ്ട്, പിടിച്ചോളൂ. അപ്പോ ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ,
1: താങ്ക് യു.

ഹലോ, ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും 6 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. അപ്പോൾ വിളിക്കാനുള്ള സമയമാണ്, സവാരി ചെയ്യുന്ന ആളുകൾക്ക് വിളിക്കാനുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ 0484228101 എന്ന നമ്പറിലേക്കാണ്. ഒപ്പം തന്നെ ഇൻസ്റ്റയിലും FBയിലും മെസ്സേജുകൾ അയക്കാം കേട്ടോ. ഇൻസ്റ്റയിലാണ് മെസ്സേജുകൾ അയക്കുന്നത് എങ്കിൽ എഫ്

റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിലേക്കും എഫ് ബിയിലാണ് എങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്ന എഫ് ബി ഐഡിയിലേക്കും മെസ്സേജുകൾ അയക്കാം. അപ്പോൾ വിളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തേണ്ട, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കോളുകൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0424242810104242281. കൂടെയുള്ളത് ഞാൻ ആർജെ വിദ്യ, കേട്ടോണ്ടിരിക്കൂ 107.5 കൊച്ചി FM.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഹലോ ഡിയേഴ്സ്, 9 മണി കഴിഞ്ഞ് 12:27 ആകുമ്പോൾ സവാരി ടൈം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അറിയാലോ, വിളിക്കേണ്ട നമ്പർ 0484242801 ആണ്. മെസ്സേജുകളാണ് അയക്കുന്നത് എങ്കിൽ ഇൻസ്റ്റയിലും എഫ് ബിയിലും ആവാം. ഇൻസ്റ്റയിലാണെങ്കിൽ FM Rainbow Kochi 107.5 എഫ് ബിയിലാണ് എങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്ന എഫ് ബി ഐഡിയിലേക്കും മെസ്സേജുകൾ അയക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വരുന്നു അടുത്ത ഒരു അടിപൊളി പാട്ട്.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ഹലോ ഡിയേഴ്സ്, 9 മണികഴിഞ്ഞ് 20 മിനിറ്റും അല്ല 21 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ,
2: പേര് പറഞ്ഞോളൂ. സുശീല, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്?
3: ഞാനേ ഒരു യാത്രയിലാണ്, ചേർത്തലയ്ക്ക് പോവാണ്.
2: ഓ, ചേർത്തല,
3: കുറച്ച് സ്ഥലം ഞങ്ങള് നോക്കിയിട്ടുണ്ട്, അത് നോക്കാൻ പോവാണ്. അവിടെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് പോണത്. അവിടെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കസിൻ ഉണ്ട് അവിടെ.
2: ഓ ഓ ഓ, ശരി ശരി ശരി ശരി ശരി. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നത്?
3: ഞാൻ ഇവിടെ നിന്ന് ബസ്സിനാ പോണ.
2: ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
3: നല്ല സുഖമായിരിക്കുന്നു. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഇവിടെ നല്ല വിശേഷം, എല്ലാവർക്കും സുഖാണ്.
3: മഴയുണ്ടോ?
2: മഴ വളരെ കുറച്ചൊക്കെ മഴയൊക്കെ ഉണ്ട്.
3: ഞാൻ പോകുന്ന വഴിക്ക് മഴ അന്തരീക്ഷം മൂടിക്കെട്ടിയിരിക്കുകയാണ്. മഴ പെയ്യും, പെയ്യാതിരിക്കാനും സാധ്യത.
2: ഓ, കാലാവസ്ഥ പ്രവചനം പോലെ ആയിപ്പോയല്ലോ. അപ്പോ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
3: പാട്ടുകളൊക്കെ നല്ലതാട്ടോ, നല്ല നന്നായിട്ട് സംസാരിക്കാനൊക്കെ നല്ല കഴിവുണ്ട്, നന്നായി സംസാരിക്കുന്നുണ്ട്.
2: താങ്ക് യു, താങ്ക് യു. ഒരുപാട് സന്തോഷം അങ്ങനെ കേട്ടപ്പോ.
3: ഞാൻ വിളിച്ചത് എനിക്ക് സർവമായത്തിലൊരു പാട്ടാണ് ആവശ്യം.
2: സർവമായ ഏത് പാട്ടാണ് വേണ്ടത്?

0: വെള്ളാരത്താരം. ഓക്കെ ഓക്കെ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ഓ, സുശീൽ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ഞാൻ യാത്രയിലാണ്.
0: അല്ല, അതല്ലാതെ എന്താ ചെയ്യും?
1: വേറെ ഞാൻ വീട്ടില് ഇങ്ങനെ അതൊക്കെ ചെയ്ത
0: നടക്കും. ഞാൻ വിചാരിച്ചു ഇപ്പൊ യാത്രയിലാന്നല്ല, പിന്നെ ട്രോളി ചെയ്താണെന്ന്.
1: ഇല്ല, ഞാൻ യാത്രയില.
0: അല്ല, എന്നെ ട്രോളിയതാണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: ആ പാട്ട് അത് ഞാൻ ഡെലിഗേറ്റ് ചെയ്യണോ?
0: ഓക്കെ, എഫ് എം ലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. ഓക്കെ, അപ്പോ നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് സുശീലയ്ക്കും ബ്രദറിനും ഒക്കെ. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ പാട്ട് കേട്ടാലോ?
1: അവിടെ ഇരിക്കണം. പറഞ്ഞു തരണ മാഡത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം.
0: എനിക്കാണോ? ഓക്കെ, ശരി ശരി ശരി, താങ്ക് യു.
1: ഒത്തിരി ഒത്തിരി സന്തോഷം.
0: ഓക്കെ ശരി. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ.

ഹലോ ഡിയേഴ്സ്, യു ആർ ലിസ്ണിംഗ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9:35 35 മിനിറ്റും 35 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ വിദ്യ. അറിയാലോ, ഫോണുകൾ ചെയ്യാനുള്ള സമയമാണ്, കോളുകളിലൂടെ നമുക്ക് പാട്ടുകൾ ആവശ്യപ്പെടാനുള്ള സമയമാണ് സവാരി ടൈമിലുള്ളത്. അപ്പോൾ കോളുകൾ ചെയ്യേണ്ട നമ്പർ 0484242801, 04824241. പെട്ടെന്ന് വിളിച്ചോളൂ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കണം വിളിക്കേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, യാത്ര ചെയ്യുമ്പോൾ വണ്ടികളൊന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട്, സ്വന്തമായി വാഹനം ഓടിക്കുകയാണെങ്കിൽ വാഹനമൊന്ന് സൈഡിലേക്ക് ഒതുക്കിയ ശേഷം മാത്രം വിളിക്കുക. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ കൊതി തോന്നുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. പാട്ടുകൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. ദാ വരുന്നു അടുത്ത ഒരു അടിപൊളി ട്രാക്ക്.

0: ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മുടെ അടുത്ത കോളർ ഇവിടെ റെഡിയാണ്. വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹലോ,
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ.
1: ദിവ്യ, ആലുവേന്ന്.
0: ദിവ്യ, ആലുവേന്ന്. ആ ദിവ്യ, എവിടേക്ക് പോവാണ്?
1: ഞാൻ ജോലിക്ക് വരാൻ.
0: എവിടെയാ വർക്ക് ചെയ്യുന്നത്?
1: ആലുവ ഹോസ്പിറ്റലാണ്.
0: ആഹാ, അപ്പോ ജോലിക്ക് കയറിയോ?
1: ആ ജോലിക്ക് കയറി.
0: ആഹാ, എത്തി അവിടെ അല്ലേ?
1: ആ എത്തി.
0: ശരി ശരി, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: നല്ല വിശേഷം, കുഴപ്പമില്ലാണ്ടൊക്കെ പോണ്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ എന്റെ ഹസ്ബൻഡിന് വേണ്ടിട്ടാണ്.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: അറിയാതെ ഇഷ്ടമായി.
0: ഓ, അറിയാതെ ഇഷ്ടമായി പോയതാണോ?
1: അതെ.

0: അർത്ഥവത്തായ പാട്ടാണ് അപ്പൊ ചോദിച്ചിരിക്കുന്നത്.
1: അപ്പൊ അതൊന്ന് വെച്ചു തരണം.
0: വെക്കാലോ. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്?
1: ഞങ്ങളുടെ 18.
0: 18. ഓ, അപ്പോ എന്തായാലും ഹസ്ബൻഡിനോട് പ്രത്യേകം അന്വേഷണം പറയണം. അഡ്വാൻസ് ആയിട്ട് ആനിവേഴ്സറി വിഷസ് രണ്ടു പേർക്കും നേരെയാണ്. ദീർഘസുമംഗലി ആയിരിക്കട്ടെ, ആരോഗ്യമായിട്ട് ആയുഷ്മാൻ ഭവ എന്നും ഹസ്ബൻഡിനോട് പറഞ്ഞു പറയണം. അപ്പോൾ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ പങ്കിട്ടുകൊണ്ട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. സന്തോഷമായോ? ഒരു സങ്കടം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോ ഹസ്ബൻഡിന്റെ പേരെന്താന്ന് പറഞ്ഞ്?
1: ഹലോ,
0: ഹസ്ബൻഡിന്റെ പേരെന്താ പറഞ്ഞ്?
1: ദിനിൽ.
0: കുട്ടികളുണ്ടോ?
1: ശ്രീലക്ഷ്മി.
0: എന്ത് ചെയ്യാണ് മോള്? ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും മോൾക്കും എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം നേരുന്നു. ഒപ്പം തന്നെ നാളത്തെ ദിവസം, നാളെ അടിപൊളിയായിരിക്കും അല്ലേ? നാളെ ലീവാണോ? വർക്കിംഗ് ആണ്. ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഓക്കെ. അപ്പോ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നല്ല സന്തോഷമുള്ള, നല്ല അടിപൊളിയായിട്ട് നല്ല പുതിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? എന്നാലും കിട്ടുമായിരിക്കും. ഇത് കിട്ടുമെന്നെങ്കിലും പറഞ്ഞ് ചേട്ടൻ കേട്ടാലോ അല്ലേ? അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു.

കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം 107.5. സമയം 9:58 ആകുമ്പോൾ സവാരി ടൈമിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഒരുമിച്ച് ഒരു സവാരിയിലായിരുന്നു വിളിച്ച എല്ലാവർക്കും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അവർക്ക് മാത്രമല്ല കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ പ്രോഗ്രാമുകളുമായിട്ട് പുറകെ ഓരോരോ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് കൂടെ ഉണ്ടാവുക. അപ്പോൾ എന്താ ഇനി പറയാനുള്ളത്? ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്ന ആരാണെന്നറിയാലോ? ഞാൻ ആർ ജെ

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധ സേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. സായുധ സേനകളുടെ ധൈര്യവും സമർപ്പണവും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ഓപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത കൃത്യത, തടസ്സമില്ലാത്ത സംയുക്ത സേവനങ്ങളിലെ സമന്വയം എന്നിവ പ്രതിഫലിപ്പിച്ചുവെന്നും രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെ പുതിയ മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്ക് ഒപ്പം ചാൾസ് ഡി ഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകി. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിൽ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

യെസ് ഡിയ, സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആവുമ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ വാട്സപ്പിൻ്റെ സമയമാണ്. വാട്സപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ് എന്ന് എനിക്കറിയാം. യെസ് വാട്സപ്പിലൂടെ അങ്ങ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ അങ്ങ് വരുവാണല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും റെഡിയാക്കി വെച്ചിരിക്കാൻ തോന്നുന്നു. കറക്റ്റ് മെസ്സേജ് ഒക്കെ അയച്ച് ഈ 10 മണി എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ ടക്കേന്ന് അങ്ങ് മെസ്സേജ് പോകാൻ റെഡിയാക്കി വെച്ചിരിക്കുക, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് ഇന്നങ്ങനെ വലിയ ചൂടില്ല, വെയിൽ വന്നു തുടങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു കാമായിട്ടുള്ള നല്ലൊരു പ്രഭാതമാണ്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നട്ടുച്ചയാകുമ്പോഴേക്കും ഭയങ്കര ചൂടാണോ വരാൻ പോകുന്നത്, മഴയാണോ എന്നറിയില്ല. എന്തായാലും കാലവർഷമൊക്കെ ഇങ്ങനെ കുറച്ച് നേരത്തെ എത്തുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ചൂടിനൊരു ആശ്വാസം കിട്ടുന്നു എന്ന് അറിയുമ്പോൾ ഒരാശ്വാസമല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാം. നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും എല്ലാം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് കൂടെ കൂടുന്നു ഞാൻ RJ ജ്വൽ. അപ്പോൾ വാട്സപ്പിൻ്റെ സമയമാണ്, വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. ബർത്ത്ഡേ വിഷസോ വെഡിങ് ആനിവേഴ്സറിയോ അതുപോലെ ആർക്കെങ്കിലും ഇനി ഒരു അഭിനന്ദനം കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും മറക്കണ്ട, വേഗം നമുക്ക് മെസ്സേജ് ആയിട്ടിങ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാണ്, അത് ഏത് സിനിമയിലെയാണ് എന്നെല്ലാം വെച്ചിട്ട് വ്യക്തമായിട്ട് നമുക്കിങ്ങ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ തുടങ്ങുകയല്ലേ. യെസ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് 10 മണിക്ക് അയച്ചവരിൽ നിന്ന് അങ്ങ് തുടങ്ങാം. കറക്റ്റ് 10 മണിക്ക് വന്നിരിക്കുന്നത് മുഹമ്മദ് വടക്കേ വാവന്നൂരിലെ മെസ്സേജാണ് ആദ്യം വന്നിരിക്കുന്നത്. അഴകിയ രാവണൻ സിനിമയിൽ പ്രിയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴയത്തെ കാര്യം പറഞ്ഞു നിർത്തിയില്ല, അപ്പോഴത്തേക്കും മഴപ്പാട്ടാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് പാർട്ടിസിപ്പ്, ഗുഡ് മോർണിംഗ് ജ്വൽ, മദേഴ്സ് ലാപ്ടോപ്പ് സിനിമയിലെ മെയ് മാസമേ നിൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഡെഡിക്കേറ്റ് ഓൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചു.

ചിരിക്കുന്നത്. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, സുന്ദര കില്ലാടി എന്ന ചിത്രത്തിലെ കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലെ എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം ആർ ജെസിനും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ജയങ്കർ സലിതയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ഓക്കേ, ആൻഡ് സുമാ രമേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നു, കണ്ണോട് കാണുന്നതെല്ലാം തലൈവാ, കണ്ണുകൾക്ക് സ്വന്തമല്ലേ എന്ന ഗാനം വെച്ച് തരുമോ പ്ലീസ്. ഓക്കേ, ആൻഡ് നമ്മുടെ ഹിന്ദി കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, 1958 പാട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോറി ഡിയർ, ഇത് പുതിയ പാട്ടുകൾ, അതായത് നമ്മൾ 80സിലെയും 90സിലെയും കഴിഞ്ഞ് ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വാട്സപ്പിലേക്ക്, അപ്പോൾ കുറച്ച് പുതിയ പാട്ടുകളൊക്കെ ചോദിച്ചോളൂ കേട്ടോ. ആൻഡ് സുമാ രാജേന്ദ്രൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ സ്വയംവര ചന്ദ്രിക എന്ന പാട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുമോ എന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ആകാശവാണി കൊച്ചി റെയിൻബോ സർവീസ് സെൻറ്റർ, സർവീസ് സെൻ്ററാ സോങ് ഒക്കെ പറഞ്ഞ മൂവി ദിൽവാലയിലെ മൂവിയിലെ സോങ് ആണ് ഈ ഈ സോങ് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ട് ഓൾറെഡി ഞാൻ തന്നെ പ്ലേ ചെയ്ത് തന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇവർ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആസാമിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, റേഡിയോ ഫ്രണ്ട്സ് ഹിതേന്ദ്രദാസ് ആസാമിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ദിൽവാലയിലെ സോങ് കഴിഞ്ഞ പ്രോഗ്രാമിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പ്ലേയ്ഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ദിവ്യ മോബിഷ് ചോദിച്ചിട്ടുണ്ട്, ഇലത്തുംപടിയിൽ നിന്നാണ് അതുല്യ അമൽജിത്ത്, ഇവരുടെ മൂന്നാമത് വെഡിങ് ആനിവേഴ്സറിയാണ്, ഇവർക്കായിട്ട് കല്യാണരാമൻ മൂവിയിലെ കഥയിലെ രാജകുമാരിയും എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ അതുല്യ ആൻഡ് അമൽജിത്ത് അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെയും ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്നേഹപൂർവ്വം കുറേ ഹാർട്ട്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെസ്സേജുകൾ, വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുടെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്റ്റേ ട്യൂൺ. ഒപ്പം വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. സ്റ്റേ ട്യൂൺ കൂടെ ഉണ്ട് വാട്സപ്പുമായി. ഞാൻ ആർ ജെ ജ്വൽ.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു പാട്ട് അല്ലേ, കല്യാണരാമൻ മൂവിയിലെ സോങ് ആണ്. ഈ സോങ് എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് അവർ ആ ലൈറ്റുകൾ ചെരാതുകൾ ഓരോന്നിങ്ങനെ ഒഴുക്കി വിട്ടിട്ട് ഇങ്ങനെ പരസ്പരം നോക്കുന്ന ആ സ്നേഹപൂർണമായിട്ടുള്ള ആ ഒരു നോട്ടവും എന്തായാലും നമുക്കൊരു ഭയങ്കര ഒരു സ്നേഹം തോന്നുന്ന, അല്ലെങ്കിൽ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള അവരുടെ ആ സ്നേഹം.

ത്തിനും ഭക്തിക്കും ഒക്കെ ഇടയിലുള്ള ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നല്ലൊരു പാട്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുള്ളതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ ഡേ ഓഫ് പ്രെയർ ആണ് കേട്ടോ. പ്രാർത്ഥനയുടെ ദിവസം കൂടിയാണ്. ശരിക്കും ഒരു ഈശ്വര വിശ്വാസി അല്ലാത്തവരും ഉണ്ടാവും, ഈശ്വര വിശ്വാസി ആയവരും ആയിരിക്കാം. പക്ഷേ ഈശ്വര വിശ്വാസികൾക്ക് എപ്പോഴും പ്രാർത്ഥന അതൊരു ശക്തി തന്നെയാണ്. ഈ ഒരു പാട്ടിലും നമ്മൾ കാണുന്നത് അതുപോലെ ആ പാട്ടും എല്ലാം ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. എന്തായാലും നാഷണൽ ഡേ ഓഫ് പ്രെയർ എന്നൊരു ഡേയും കൂടിയാണ് ഇന്ന് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ മെസ്സേജുകളിലേക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. നമ്മുടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. 107.5 FM ബാക്ക് ഡേ സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു പാട്ട് അല്ലേ, കല്യാണരാമൻ മൂവിയിലെ സോങ്ങാണ്. ഈ സോങ് എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് അവർ ആ ലൈറ്റുകൾ ചെരാതുകൾ ഓരോന്നിങ്ങനെ ഒഴുക്കി വിട്ടിട്ട് ഇങ്ങനെ പരസ്പരം നോക്കുന്ന ആ സ്നേഹപൂർണമായിട്ടുള്ള ആ ഒരു നോട്ടവും എന്തല്ലേ, നമുക്കൊരു ഭയങ്കര ഒരു സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള അവരുടെ ആ സ്നേഹത്തിനും ഭക്തിക്കും ഒക്കെ ഇടയിലുള്ള ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നല്ലൊരു പാട്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുള്ളതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ ഡേ ഓഫ് പ്രെയർ ആണ് കേട്ടോ. പ്രാർത്ഥനയുടെ ദിവസം കൂടിയാണ്. ശരിക്കും ഒരു ഈശ്വര വിശ്വാസി അല്ലാത്തവരും ഉണ്ടാവും, ഈശ്വര വിശ്വാസി ആയവരും ആയിരിക്കാം. പക്ഷേ ഈശ്വര വിശ്വാസികൾക്ക് എപ്പോഴും പ്രാർത്ഥന അതൊരു ശക്തി തന്നെയാണ്. ഈ ഒരു പാട്ടിലും നമ്മൾ കാണുന്നത് അതുപോലെ ആ പാട്ടും എല്ലാം ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. എന്തായാലും നാഷണൽ ഡേ ഓഫ് പ്രെയർ എന്നൊരു ഡേയും കൂടിയാണ് ഇന്ന് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ മെസ്സേജുകളിലേക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. നമ്മുടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. 107.5 FM

അതാരാണ് ജ്വൽജി എന്നൊക്കെ സ്നേഹപൂർവ്വം വിളിച്ചിരിക്കുന്നത്? ആ ഫൗസിയ മൻസൂറാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷേർലി ചേച്ചിക്ക് ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഷേർലി ചേച്ചിയാണ്? നമ്മുടെ ഷേർലി ജെറോം ആണോ? ഏത് ഷേർലി ചേച്ചിയാന്ന് പറഞ്ഞില്ല കേട്ടോ. എന്തായാലും ഷേർലി ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക, റെയിൻബോയുടെയും വക, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. സാധാരണ ഇതിൻ്റെ കൂടെ പാട്ടുകളൊക്കെ ചോദിക്കുന്നതാണല്ലോ, എന്താണ് പാട്ടെന്ന് ചോദിക്കാനായിട്ട് മറന്നു എന്ന് തോന്നുന്നല്ലേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഹായ് പാട്സപ്പ്, ഹായ് ജ്വൽ. ഇന്ന് എൻ്റെ അമ്മ ഓർമ്മയായിട്ട് 5 വർഷം എനിക്ക് പനിയായിട്ട് കിടക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. അമ്മക്കിളിക്കൂട് ഫിലിമിലെ അമ്മക്കിളി എന്ന് തുടങ്ങുന്ന പാട്ട് വെക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്ന ഷീജ ദാസ് തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, നല്ലൊരു പാട്ടാണ്. നമുക്ക് അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ടുകൾ പ്ലേ ചെയ്യാം. ഒപ്പം ഷീജ ചേച്ചി പനി ഒക്കെ മാറട്ടെ എത്രയും വേഗം. പനി എത്ര ദിവസമായി തുടങ്ങിയിട്ട് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും വേഗം തന്നെ സുഖമാവട്ടെ, ഞങ്ങളുടെയും ആശംസകൾ. അപ്പോൾ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വന്നാലോ. സ്റ്റേ ട്യൂൺ ടു 107.5 FM റെയിൻബോ.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആകുമ്പോൾ ആ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് പാർട്ടിസിപ്പാണ്. കൂടെ ഉണ്ട് ഞാൻ ആർ ജെ ജ്വൽ. ഹലോ, നമസ്കാരം. ഞാൻ കൂടെ തന്നെ ഉണ്ട്. ആ ഇതാരാണ് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്കും. കുമാർ മുടപ്പല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കന്മദം എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ആനി ബിജു കൊരട്ടയിൽ നിന്നാണ്. മുഖചിത്രം ഫിലിമിലെ ചെമ്പരുന്തിൻ ചേലുണ്ടേ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അലീന, വലിയൊരു മെസ്സേജുമായിട്ടാണല്ലോ. അലീന അനിൽ ഫ്രം എറണാകുളം കാക്കനാട് നിന്ന്. എൻ്റെ സിസ്റ്റർ അനയയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫിലിമാണ് കളിമണ്ണ്. കളിമണ്ണിലെ ലാലി ലാലി സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്പെഷ്യലി ഫോർ മൈ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ എന്തായാലും എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടിയിട്ടും അലീന അനിലാണ് നമുക്ക് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കേ, പാട്ട് വെച്ചു കേട്ടോ. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തോമസ് ആൻഡ് വൈഫ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കേ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഞാൻ ഷേർലി ജെറോം പാനായിക്കുളം സൂത്രധാരൻ മൂവിയിലെ രാവിലാരോ വെണ്ണിലാവിൻ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ആ ശരിയാ, ഞാനിപ്പോൾ ചോദിച്ചേ ഉള്ളൂ, ഷേർലി എന്ന് പറഞ്ഞപ്പോൾ ഷേർലി ജെറോം ആണോ എന്ന് ചോദിച്ചേ ഉള്ളൂ. എന്തായാലും ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞങ്ങളുടെ റെയിൻബോ ടീമിൻ്റെ എല്ലാവരുടെയും വക. കാരണം നമ്മുടെ സ്പെഷ്യൽ ഒരു ഫ്രണ്ടാണ് ഷേർലി ജെറോം. നമ്മുടെ റെയിൻബോയുടെ ഒരു കട്ട ഫാനും കട്ട കൂട്ടുകാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആർജേഴ്സിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ. അപ്പോൾ ഇനി എല്ലാവരും ആശംസ മാത്രം പറഞ്ഞാൽ മതിയേ, പാട്ട് ചോദിക്കണ്ട കേട്ടോ. എന്തായാലും ഷേർലി ചേച്ചി പറഞ്ഞ പാട്ട് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇനി ഷേർലി ചേച്ചിക്ക് വേണ്ടിയിട്ട് വിഷസ് മാത്രം പറഞ്ഞാൽ മതി. ഷേർലി ചേച്ചിക്ക് വേണ്ടി പാട്ട് ദാ ഷേർലി ചേച്ചി എന്നെ ചോദിച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ അങ്ങ് വെച്ച് കൊടുത്തോളാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത്? ഈ മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. എനിക്കൊന്നും അതിന് താഴെ പിന്നെ മെസ്സേജ് അയക്കുമ്പോഴാണ് തോന്നുന്നു അത് കാണുന്നില്ല കേട്ടോ ഇടയ്ക്ക്. ഓക്കെ, ചേച്ചി, ടുഡേ ഈസ് മൈ ഡാൻസ് പ്രോഗ്രാം ഹെൽഡ് അറ്റ് ചോറ്റാനിക്കര ടെമ്പിൾ. ക്യാൻ യു വിഷ് ഓൾ അവർ പാർട്ടിസിപ്പൻസ് ഓഫ് ചിദംബരം ഡാൻസ് ക്ലാസ്. ഓൾസോ ക്യാൻ യു പ്ലീസ് പ്ലേ അഡ ബൊമ്മലെ സോങ് ഫ്രം വാഴ ടു. ഡാൻസ് കളിക്കാൻ പോകുന്ന ഒരു വാഴ ടുവിലെ പാട്ടൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ. വാഴ ടുവിലെ പാട്ടേ നമ്മൾ ഓൾറെഡി ചാർട്ട് ബസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കും. അപ്പോൾ വാഴ ടുവിലല്ല, വേറെ നല്ല കിടിലം പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. തീർത്ഥ വിപിനാണ്, മഞ്ഞുമൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡാൻസ് പ്രോഗ്രാം അടിപൊളിയാവട്ടെ, നന്നായിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ചിദംബരം ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് പഠിക്കുന്ന ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. കിളിമഞ്ചാരോ സോങ് വേണം എന്നും പറഞ്ഞ് നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരായിരുന്നു അതെന്ന് ഞാനിങ്ങനെ നോക്കിയിട്ട്, ഒരു കുഞ്ഞുവാവയുടെ പിക്ചറൊക്കെ ആയിരുന്നു. നമുക്കിങ്ങനെ ഇത് വരുമ്പോൾ ഒരു കുറച്ച് കിട്ടി കിട്ടി കിട്ടി. യെസ്, ഞാൻ ദക്ഷ ഫ്രം പുത്തൻചിറ. എൻ്റെ അനിയത്തി ധ്വനിക്കും അച്ഛൻ അഭിലാഷിനും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം. സോങ് കിളിമഞ്ചാരോ ഫ്രം ദ മൂവി എന്തിരൻ. ഓക്കേ, അപ്പോൾ എന്തായാലും എന്താ പാട്ടുകൾ വരുന്നുണ്ട്, ബാക്കി മെസ്സേജുകൾ പുറകെ വരുന്നുണ്ട്, പാട്ടുകളും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ദാ വേഗം മെസ്സേജ് അയച്ചോ. 8547341075. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു പാർട്സ് ഓഫ് വിത്ത് മീ ആർ ജെ ജ്വൽ.

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 10 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആകുമ്പോൾ 107.5 FM റെയിൻബോയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പുമായിട്ട് കൂടെ ഉണ്ട് ഞാൻ RJ ജ്വൽ. ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളെ നിങ്ങളുടെ വന്നുകൊണ്ടിരിക്കുന്നു. വിഷസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു മെസ്സേജിലേക്ക് നമ്മൾ പോവാണ്. എൻ്റെ പേര് ജുമാന. ഇന്ന് എൻ്റെ അനിയൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ബേബിയുടെ നെയിം അബ്രാർ എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പേര് കേൾക്കുന്നത്. അബ്രാർ നല്ല പേരാണ്. ഞാൻ കുട്ടാപ്പി എന്നാണ് വിളിക്കാറ്. എൻ്റെ കുട്ടാപ്പിക്ക് വേണ്ടിയിട്ട് പാവക്കഥകൾ എന്ന മൂവിയിലെ കണ്ണേ കൺമണിയെ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു ജുമാന. ഓക്കെ ജുമാന, അപ്പോൾ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക, അതുപോലെ തന്നെ റെയിൻബോയുടെ വകയും അബ്ദ്രാറിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് കേട്ടോളൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. മിസ്റ്റർ ബട്ട്ലർ ഫിലിമിലെ ദാസേട്ടനും ചിത്രചേച്ചിയും കൂടി പാടിയ വിരഹിണി രാധേ എന്ന പാട്ട് വെച്ച് തരുമോ. ഞാൻ ആദ്യമായിട്ടാണ് പാട്ട് ചോദിച്ച് മെസ്സേജ് അയക്കുന്നത്. ഈ പാട്ട് സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കലാ അശോകാണ്. ആലുവയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു മിസ്റ്റർ ബട്ട്ലറിലെ പാട്ട് ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തു നോക്കി കണ്ടില്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എല്ലാവർക്കും സുഖമല്ലേ.

ദശരഥം എന്ന സിനിമയിലെ മന്ദാര ചെപ്പുണ്ടോ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് സൽമാ ജമാലുദ്ദീൻ ആണ്. ഈറൻ കാറ്റിനീണം പോലെ ഈ പാട്ട് സലാല മൊബൈൽസ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ജുവൽ, ഞാൻ ഇപ്പോൾ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തുട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദിവ്യ മോബിഷാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. ഓക്കെ ഡിയർ, അപ്പോൾ എന്തായാലും അവർക്ക് സന്തോഷമായി കാണുമല്ലോ. അപ്പോൾ ദിവ്യയുടെ വക നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ അല്ലേ അത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, നമസ്കാരം, എൻ്റെ പേര് ലിനി, ഞാൻ തൃക്കാക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ചുക്കാൻ മൂവിയിലെ അന്തിമാനം പൂത്ത പോലെ മുന്നിലാരോ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രസീതയാണ് എറണാകുളത്ത് നിന്ന് ഹായ് റെയിൻബോ പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, ഒത്തിരി സന്തോഷം അങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഗുഡ് മോർണിംഗ് ജുവൽ ജി, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷേർലി ചേച്ചിക്ക് ആശംസകൾ പറയണേ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫൗസിയ, അപ്പോൾ നമ്മുടെ റെയിൻബോ ഫ്രണ്ട് ഷേർലി ചേച്ചി തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷേർലി ചേച്ചിക്ക് ആശംസയും പറഞ്ഞ് പാട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ എന്താ കാര്യം അല്ലേ, നമ്മുടെ റെയിൻബോയോട് കൂടെ നിൽക്കുന്നവരുടെ ബർത്ത്ഡേ വേണ്ടേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ ബീന രാജ ആയിക്കാട്, നിറം സിനിമയിലെ മിന്നിത്തിന്നും നക്ഷത്രങ്ങൾ ഈ ഗാനം എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ജുവൽ ഗുഡ് മോർണിംഗ്, കേട്ടുകൊണ്ട് കൂടെ ഉണ്ടട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് റാണിയാണ് കോതമംഗലത്ത് നിന്ന്. ഓക്കെ. പഴനിമല മുരുകന് പള്ളിവേലായുധം എന്ന പാട്ട് വെച്ച് തരുമോ? രമാപ്രസാദാണ് അരിക്കുറ്റിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷഹീബ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ജുവൽ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, തൻസിയാണ്, ജുവലിന് സുഖമല്ലേ? ഓ സുഖം ഡിയർ, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ഈയിടെയായിട്ട് എപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്. തൻസീല ഫോർട്ട് കൊച്ചിയാണ്. യെസ്, ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും റെയിൻബോയിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് വാട്സപ്പിലൂടെ നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന പാട്ട് നമ്മുടെ തീർത്ഥ വിപിൻ മഞ്ഞുമൽ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്, ഡാൻസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും, ചിദംബരം ഡാൻസ് ക്ലാസ്സിലെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാട്ട് വരുന്നുണ്ട്. സമയം കുറവായതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം വായിച്ചു പോകുന്നത് കേട്ടോ. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം ജുവൽ, താങ്ക്സ് പാട്ട് വെച്ചതിന്. ഒന്നുമില്ലാതിരുന്ന എൻ്റെ അമ്മയെ കോവിഡ് കൊണ്ടുപോയതാണെന്നും പറഞ്ഞ് നമുക്ക് കരയുന്ന ഇമോജിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ചേച്ചി സങ്കടപ്പെടാതിരിക്കുക, കാലം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കാലത്തിനൊപ്പം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക. എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ് പല കാര്യങ്ങളും, പക്ഷേ സാന്ത്വനിപ്പിക്കാനും ഒക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട്, അമ്മയുടെ പ്രിയപ്പെട്ട പാട്ട് എന്തായാലും നമുക്ക് വെച്ചു തരാനായിട്ട് പറ്റി, കേട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ്, ജുവൽ എനിക്ക് ഒരു പാട്ട് തരുമോ? തമ്മിൽ തമ്മിൽ മൂവിയിലെ ഇത്തിരി നാണം എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാസന്തിയാണ് തൃശ്ശൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആലുവയിൽ നിന്ന് വിനീത ഒരു പാട്ട് വെച്ച് തരുമോ? ഊമ പെണ്ണിന്, ഉരിയാട പയ്യൻ മൂവിയിലെ മാൻമിഴിയുള്ള പെണ്ണിനെ ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് പ്രസന്നകുമാർ നെട്ടൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ലക്ഷ്മി സി പിക്ക് വേണ്ടി മകളെ പാതി മലരെ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും ഉണ്ട് കുറേ മെസ്സേജുകൾ, അതും കൂടെ വായിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇതാ പാട്ട് വരുന്നു.

വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോൾ പാർട്ടിസിപ്പ് ഇങ്ങനെ പതിയെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കഴിഞ്ഞു. എന്നാലും ഇനിയും പാട്ടുകൾ കേൾക്കാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന്, ചാർട്ട് ബസ്റ്റേഴ്സിലൂടെ ഏറ്റവും പുതിയ പാട്ടുകൾ 11 മണിക്ക് വരുന്നു. അതിനുശേഷം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് യുവർ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ മെസ്സേജിലേക്ക് പോവാണ്. കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് അജി ആലങ്ങാട് പറഞ്ഞിട്ടുണ്ട്. ഓ സന്തോഷം, റെയിൻബോ എഫ് എമ്മിൻ്റെ ആർ ജെ കിഴക്കമ്പലം ഗ്രാമത്തിൻ്റെ മകൾ ജുവൽ, നമസ്കാരം. ഇതാരാണിത്? ആ സുരേഷ് ഇടത്തലയാണ്. ഓക്കെ ഓക്കെ, സന്തോഷം. ഞാനതൊരു ഇച്ചിരി ബാസൊക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ജുവൽ എനിക്ക് കണ്ണത്തിൽ മുത്തം ഇട്ടാൽ എന്ന സിനിമയിലെ ജിൽ ജിൽ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ കാസർഗോഡാണ്. ഇന്നിനി വെച്ച് തരാൻ സമയമില്ല എന്ന് തോന്നുന്നു, എന്നാലും ഞാൻ മാക്സിമം നോക്കട്ടെ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, കോതപ്പറമ്പിൽ നിന്ന് സിനി ശിവദാസാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ആലില താലിയുമായി വരൂ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മിഴി രണ്ടിലും എന്ന മൂവിയിലെ സോങ് അല്ലേ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, വോയിസ് മെസ്സേജും വോയിസ് കോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, എടുക്കാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, റവിത സുരാജ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എൻ്റെ മകൾ ആമിക്കുട്ടിക്കും ആത്മീയ അതുപോലെ അല്ലുമോൻ ആദിദേവ് ഇവർക്ക് വേണ്ടിയിട്ട് വാഴ 2-ലെ തമ്മിൽ പിണങ്ങിപ്പോവല്ലേ എന്ന സോങ് വെച്ച് തരുമോ, ടൈം കുറവാന്ന് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല. വാഴ 2-ലെ പാട്ട് നമ്മുടെ ചാർട്ട് ബസ്റ്റേഴ്സിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ ഒരു പാട്ടിൻ്റെ കുറച്ചും കൂടെ കേൾക്കാനേ സമയമുള്ളൂ. അപ്പോൾ ഇത്രയും സമയം പാർട്ടിസിപ്പുമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഞാൻ ആർ ജെ ജുവലാണ്. അപ്പോൾ ഇനി പാർട്ടിസിപ്പിന് വേണ്ടി ആരും ഇങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ട. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കോൾസൊക്കെ എടുത്തു തുടങ്ങാം. അതുകൊണ്ട് 12 മണിയുടെ യുവർ ചോയ്സിലേക്ക് പാട്ട് കിട്ടിയില്ല, ജുവലിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുള്ളവർ പാട്ട് ചോദിച്ച് സംസാരിക്കാനുള്ള അവസരമാണ് യുവർ ചോയ്സിൽ, വിളിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ പാർട്ടിസിപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ചേരും. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ മുന്നോടിയായി കേരളത്തിലെത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, PJ കുര്യൻ എന്നിവർ തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ. AICC നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പട്നയിലെ ഗാന്ധി മണ്ഡപത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന. കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ ഡൽഹിയിൽ. ഡൽഹി ഗവൺമെന്റും ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 35-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
1: ചാർട്ട് ബസ്റ്റേഴ്സ്. ചാർട്ട് ബസ്റ്റേഴ്സ്.

വെൽക്കം ബാക്ക് ഡിയർ. സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ ചാർട്ട് ബസ്റ്റേഴ്സിന്റെ സമയമാണ്. ഏറ്റവും പുതിയ സിനിമകളിലെ പാട്ടുകളുമായിട്ട് ചാർട്ട് ബസ്റ്റേഴ്സ്. സ്റ്റേ ട്യൂൺഡ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: You are listening to FM Rainbow 107.5.

0: യെസ് ഡിയ, സമയം അങ്ങനെ ഇതാ 12 മണി കഴിഞ്ഞ 4 മിനിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട്, ഏറ്റവും പുതിയ പാട്ടുകളായിട്ടുള്ള ചാർട്ട് ബസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ യുവർ ചോയ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. യുവർ ചോയ്സിൻ്റെ സമയമാണ് ഇനി അങ്ങോട്ട്. ഏറ്റവും പുതിയ പാട്ടുകളോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളോ ഏത് പാട്ടുകൾ വേണമെങ്കിലും ഇതാ വിളിച്ച് ചോദിക്കാട്ടോ. ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മെസ്സേജ് മുഖേന, നമ്മുടെ സോഷ്യൽ മീഡിയ മുഖേനയായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ മെസ്സേജുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളങ്ങ് നേരെ ബാക്ക് ടു ലൈവിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരെ ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഏത് പാട്ടാണ് വേണ്ടത് എന്ന് പറയാം യുവർ ചോയ്സിൽ. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കോൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്, അത് തന്നെ 0484242810 എന്ന നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫസ്റ്റ് കോളർ, ഹലോ. ആഹാ, വിളിച്ചപ്പോ തന്നെ കിട്ടിയില്ല. കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഫോണിലേക്ക് വന്നത്. എന്തോ പ്രോഗ്രാമിൽ അതിനകത്ത് പറഞ്ഞപ്പോ മനസ്സിലായി അല്ലേ? അതെ അതെ അതെ, ഇതാരാണ് വിളിക്കുന്നേ? പേരെന്തായിരുന്നു? ഇടയ്ക്ക് നമുക്ക് ഇവിടെ മെസ്സേജ് ഒക്കെ വരാറുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഓ ശരി ശരി ശരി. ഓ, അപ്പോ അപ്പൊ ശരിക്കും ഇതിന് ഫോൺ വിളിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇത്രയും ദിവസം.
1: ഓക്കെ,
0: ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിപ്പോ ചെമ്പരത്തി എന്ന് പറഞ്ഞ പഴയ സിനിമയിലെ മാതിരി പറഞ്ഞ പാട്ടുണ്ടല്ലോ,
0: ഏതാണ്?
1: കോഴി കുന്നിൻചേരിയിലെ വൈശാട്ടി എന്ന് പറഞ്ഞ ആ പാട്ടാണ് എന്റെ.
0: ചെമ്പരത്തിയിലെ ഏത്? കുണിക്കിട്ട കോഴി അല്ലേ?
1: അതെ.
0: എന്താ ഈ പാട്ടിനോട്, ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം?
1: അയ്യോ, എനിക്ക് ആ സിനിമ കണ്ടപ്പോ പഴയ പ്ലാറ്റാമേറ്റ് ചിത്രം, ഞാൻ പഴയ ആളാ, 65 വയസ്സായ സീനിയർ സിറ്റിസനാ.
0: ഓ ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഈ പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കൊറേ
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ ആർക്കാ?
1: അബ്ദുൾ സലാം, ഈ കോളേ തൃശ്ശൂർ ജില്ല. പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ, പാലക്കാട്. പിന്നെ നമ്മുടെ ജബ്ബാർ ആലങ്ങാട്.
0: ഓക്കെ.
1: പിന്നെ പി എം വാസവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാല. 4 പേരേ ഉള്ളൂ.
0: ആ, ഈ 4 പേർക്കും കൂടെയാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും കൊറേ നാളുകളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറ്റുന്നില്ലല്ലോ.
1: ഞാൻ 2 തവണ മറ്റേ എഴുതിയിട്ട് വേറെ ആളെ കൊണ്ടായിപ്പിച്ചു, അത് വന്നൂല.
0: ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख लिए और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആവുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇതായി എന്നെ വിളിച്ച് ചോദിച്ച് വർത്തമാനം പറഞ്ഞ് നമുക്ക് ആ പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനായിട്ട് പറ്റും. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ് കേട്ടോ, 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. യുവർ ചോയ്സുമായിട്ട് കൂടെ ഉണ്ട് ഞാൻ RJ ജ്വൽ. ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. കുറേ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നാഷണൽ ഡേ ഓഫ് പ്രെയർ ഡേ ആണ്, അതുപോലെ തന്നെ വേൾഡ് പാസ്വേഡ് ഡേ ആണ്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് മെന്റൽ ഹെൽത്ത് അവയർനെസ് ഡേ ആണ്, വേൾഡ് അത്ലറ്റിക്സ് ഡേ ആണ്, അതുപോലെ തന്നെ മറ്റൊരു ഡേ ആണ് നാഷണൽ ടൂറിസം ഡേ ആണ്. എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഓടി വന്നത് നാഷണൽ ടൂറിസം ഡേയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണ്. ഈ ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ അടച്ച് വെക്കേഷൻ ടൈം ആവാനായിട്ട് നോക്കിയിരിക്കുകയായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകാനായിട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ആ സ്ഥലങ്ങളൊക്കെ ഇതാ എൻ്റെ അടുത്ത് പറയാട്ടോ. അതുപോലെ തന്നെ ഈ യാത്ര എന്ന് പറയുന്നത് ചുമ്മാ ഒരു ടൂർ പോക്കല്ല, നമ്മുടെ മനസ്സിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതാണ്, നമ്മുടെ മൈൻഡിനെ ഒന്ന് ആകെ റിഫ്രഷ് ചെയ്ത് ഒന്ന് നെക്സ്റ്റ് നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇനി പഠിത്തത്തിലേക്കാണ് അല്ലെങ്കിൽ ജോലിയിലേക്കാണ് എന്തിലേക്ക് കയറാൻ പോവുകയാണെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്ത് അടുത്തതിൽ നിന്ന് നെക്സ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതാണ് ഈ ടൂറൊക്കെ പോവുക, ഒരു യാത്ര പോവുക. അത് ചിലപ്പോൾ ഒരു ചെറിയ യാത്ര ആയിക്കോട്ടെ, ഒരു വലിയ യാത്ര ആയിക്കോട്ടെ, വീടിനടുത്തേക്കുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും ആ യാത്രയ്ക്കൊരു പ്രത്യേക സുഖമാണ്. വലിയ യാത്രകൾ ടൂറൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് എനർജി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും കുറേ പേരൊക്കെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ ടൂർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ടൂർ പോയി കഴിഞ്ഞ് വന്നിരിക്കുകയായിരിക്കാം, ടൂർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ആരാണെങ്കിലും എന്നെ വിളിച്ചോളൂ, 0484242 8101. ഇന്ന് നാഷണൽ ടൂറിസം ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിനെ കുറിച്ചും എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, ഒരിക്കലെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന സ്ഥലം, ഇതൊക്കെ എന്നെ വിളിച്ച് പറയാട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ, എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ,
4: ഹലോ
3: ഹലോ, ഇതാരാണ്? ബാലാജി, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ അതെ അതെ, ഈ കോള് കിട്ടാൻ വേണ്ടി

0: കൊറേ പേരിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ? ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖാണോ? അവിടെ ഇന്ന് മഴ പെയ്യോ? രാത്രി ഇപ്പൊ എങ്ങനെയാ കണ്ടീഷൻ? ചൂട് കൂടി. ഇനി വൈകുന്നേരം പ്രതീക്ഷിക്കാം മഴ. ഇവിടെ ഞാൻ രാവിലെ വന്നപ്പോ അങ്ങനെ ഒരു മഴ പെയ്യണോ വേണ്ടയോ എന്ന് നിൽക്കുന്ന ഒരു ഇതായിരുന്നു, പക്ഷെ അതിനുശേഷം ചൂടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? അവരുടെ ഒക്കെ പേര് പറഞ്ഞോളൂ.
1: പേരെന്താ?
0: എല്ലാരും അന്വേഷണം പറയണോ കേട്ടോ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൊ
0: ആ സിനിമ ഇഷ്ടാണോ?
1: എന്താണ്
0: ഇത്ര ഇഷ്ടപ്പെട്ട? അതിനകത്ത് ഏറ്റവും ഇഷ്ടം സ്ട്രൈക്ക് ചെയ്തൊരു സീൻ എന്താ? അയ്യപ്പനും കോശിയിൽ ഏത് പാട്ടാ വേണ്ടേ? കലക്കാത്ത ആ പാട്ട് വേണോ? ആ അത് മതിയോ? നഞ്ചിയമ്മ, നമ്മുടെ നഞ്ചിയമ്മ പാടിയ പാട്ട് അതാണോ? അത് ഇഷ്ടാണോ? വേറെ അറിയാതെ അറിയാതെ, പിന്നെ താളം പോയി, അത് മതിയോ? ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ടൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ? പോവാറുണ്ടോ? എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുവാണോ?
1: പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഈ മാസം ഒടുവിലേക്ക് മലപ്പുറത്തെ ഒരു മിനി ഊട്ടി ഉണ്ടല്ലോ, അവിടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: ഓ, എല്ലാവരും ഫാമിലി ആയിട്ട്?
1: അതെ.
0: ഓ ശരി ശരി. അപ്പൊ എന്തായാലും നല്ലൊരു യാത്രയായിരിക്കട്ടെ.
1: ഓക്കെ.
0: അപ്പൊ നാഷണൽ ടൂറിസം ഡേ കൂടിയാണ് ഇന്ന്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ തന്നെ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അല്ലേ? എന്തൊക്കെയാ അവിടെ കാണാനുള്ളത്? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോവാറുണ്ടോ? ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും അന്വേഷണം പറയാ, അതാ ഈ പാട്ട് വരുന്നുണ്ട്
1: കേട്ടോ.
0: ഓക്കെ, ബൈ. അപ്പൊ അയ്യപ്പനും കോശിയും എന്ന മൂവിയിൽ സോങ് വരുന്നുണ്ട്, അതാ എന്നെ വിളിക്കാട്ടോ. 0484242810 എന്ന നമ്പറിലേക്ക് വിളിച്ച് യുവർ ചോയ്സിൽ നിങ്ങൾക്കും സംസാരിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളും പറയാം. കൂടെ ഉണ്ട് ഞാൻ ആർ ജെ ജുവൽ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: सुपरहिट सॉन्ग, सुपरहिट शो, सुपरहिट एंटरटेनमेंट, ओनली ऑन रेनबो FM 107.5।
3: യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ അതാ ചോദിക്കാം. സമയം 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആവുന്നു. 107.5 FM റെയിൻബോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, യുവർ ചോയ്സ്. അപ്പൊ എന്നെ വിളിക്കാട്ടോ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. കുറേ പേര് അറിഞ്ഞിട്ടില്ല നമ്മൾ ഫോണിലേക്ക് ആക്കിയത്, അതുകൊണ്ട് തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും എല്ലാം വാട്സപ്പിലേക്കും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ യുവർ ചോയ്സ് നേരത്തെ ഉണ്ടായിരുന്ന യുവർ ചോയ്സിലേക്ക് ഫോണിൻ പ്രോഗ്രാമിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യമില്ല, നേരെ എന്നെ വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ 0484242418101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ യുവർ ചോയ്സുമായിട്ട് കൂടെ ഉണ്ട് ഞാൻ, RJ ജ്വൽ. അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ പറയായിരുന്നു, നാഷണൽ ടൂറിസം ഡേ ആണ് ഇന്ന്. കുറെ പേരിപ്പോ ടൂറിലൊക്കെ ആയിരിക്കും അല്ലെ, വെക്കേഷൻ ആയി കഴിഞ്ഞ കുട്ടികൾ പിന്നെ ഇരിക്കപ്പുറത്തി തരില്ല, എവിടെയെങ്കിലുമൊക്കെ പോകണം അവർക്ക്, കാരണം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴും പ്രശ്നമാണ്. പക്ഷെ ഇപ്പൊ ടൂറൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഫുഡ് ചിലപ്പോൾ കയ്യിൽ ഉണ്ടാക്കിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇനി മഴ വരാനായിട്ട് പോകുന്നു. അപ്പൊ ഒത്തിരി നേരത്തെയാണ് ഇതവണ കാലവർഷം എന്നൊക്കെ പറയുന്നുണ്ട്, അത് ടൂറ് പോക്കിനൊരു ചെറിയ വിലങ്ങുതടിയാവും. എന്നാലും നമുക്ക് അടുത്തടുത്തുള്ള നമ്മുടെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, ഹലോ. അക്കോളെന്തോ ഡ്രോപ്പ് ആയി പോയെന്ന് തോന്നുന്നു. ഒന്നും കൂടെ എന്നെ വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484

0: 4228101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ചെറിയ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടിനടുത്തുള്ള ചില സ്ഥലങ്ങൾ മറന്നു പോകില്ലേ? വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ലോകങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. അതാണ് ഏറ്റവും നല്ലത്. കാരണം വീടിനടുത്തുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ ഇത് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലം പോലെ തന്നെ തോന്നുന്നല്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ, കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് പോകാം. അപ്പോൾ എന്തായാലും നാഷണൽ ടൂറിസം ഡേ ആയതുകൊണ്ട് തന്നെ ടൂറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ഇത് തന്നെയാണല്ലേ. നമുക്ക് ഇഷ്ടംപോലെ പ്ലേസുകൾ നമ്മളറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ഹിഡൻ പ്ലേസുകളൊക്കെ നമ്മളെ കാണിച്ചു തരും പലരും. അപ്പോൾ ഹിഡൻ പ്ലേസുകളിലേക്കൊക്കെ പോകുമ്പോൾ അതിനടുത്തൊക്കെ ഉള്ള ആളുകളുടെ അടുത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വേണം ഈ ഹിഡൻ പ്ലേസുകളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ഹലോ ഹലോ
1: ഹലോ,
0: ഇതാരാണ്?
1: ആർ കെ നായർ.
0: യെസ്, എന്തൊക്കെയാണ് വിശേഷം? കുറച്ച് ദിവസമായിട്ട് നമ്മൾ മെസ്സേജിലൂടെ മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് ശബ്ദം കേട്ടത്. സുഖമായിട്ടിരിക്കുന്നോ? ഓ, എവിടെയാണ് വീട്? വീട്
1: നെല്ലിക്കുറിശ്ശി.
0: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാൻ മാത്രം.
0: എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട്, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ?
1: ഏത്
0: പാട്ടാ വേണ്ടേ? ഏത് സിനിമ? അയൽക്കാരി അല്ലേ, ഉണ്ടോന്ന് നോക്കട്ടെ. അയൽക്കാരിയിൽ ഏതാ?
1: ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു.
0: ഈ പാട്ടുണ്ടോ? ഈ പാട്ടുണ്ട്. പിന്നെ നല്ല പാട്ടല്ലേ. ശരിക്കും ഈ ഇലഞ്ഞിപ്പൂവിന്റെ പാട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോ പോലും നമ്മൾ ആ ഇലഞ്ഞി മരത്തിന്റെ താഴേക്ക് എത്തൂലേ.
1: ദേവരാജ് മാഷ്ടറുടെ മാന്ത്രിക.
0: അതെ അതെ. അപ്പൊ എന്തായാലും ഇലഞ്ഞിപ്പൂ മണമുള്ള വഴികളൊക്കെ ഉണ്ടോ അവിടെ നെല്ലിക്കുറിശ്ശിയില്?
1: നെല്ലിക്കുറിശ്ശിയിലിപ്പോ അധികം ഈ കൃഷിയിടങ്ങളാണ്, പാടങ്ങളൊക്കെയാണ്. പാടങ്ങളൊക്കെ അധികം നമ്മുടെ വീടിനടുത്തുള്ള ഭാഗമാണ്.
0: അല്ല, ഇപ്പൊ കാണാനൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ആകാശവാണിയിലുണ്ട് കേട്ടോ കൊറേ ഈ ഇലഞ്ഞിപ്പൂവിന്റെ മരങ്ങളുണ്ട്, ഇലഞ്ഞി മരമുണ്ട്. അല്ലാതെ ഇങ്ങനെ കാവുകള് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരുന്നല്ലോ പണ്ട് നേരത്തെ. അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുവാണല്ലോ.
1: ഇവിടെ കാവുണ്ട്, മുളഞ്ഞൂർ കാവ് ഫേമസ് ആണ്. മുളഞ്ഞൂർ കാവ് എന്ന് പറയും ക്ഷേത്രമാണ്.
0: എവിടെയത് കറക്റ്റ് പ്ലേസ് വരുന്നത്?
1: ഒരു ലെവലാണ്, കാടും മറ്റേ ആ ഒരു പഴമേല് ഉള്ള അമ്പലമുണ്ട്.
0: ഓ ശരി ശരി, അങ്ങനത്തെയൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ. ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്?
1: ടൂറ് ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ. ഗൾഫില് ആണ് വർക്ക് ഉണ്ടായിരുന്നു, ദുബായിലെ കമ്പനി ഉണ്ടായിരുന്നു. മിക്ക ഭാഗത്തും
0: വർക്കിന്റെ ഭാഗമായിട്ട് എല്ലാ ജി സി സി കൺട്രീസിലും പോയിട്ടുണ്ട് അല്ലേ. ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് ഇതാ റെഡിയാണ്, പാട്ട് ആസ്വദിച്ചോളൂ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ
1: ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: यू आर लिसनिंग टू रेनबो FM कोची 107.5, म्यूजिकली योर्स।
3: യുവ ചോയ്സിലേക്ക് തിരിച്ചെത്താം. ദ സമയം 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയി കഴിഞ്ഞു. യുവ ചോയ്സ് ദ ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 0484242810 ഇതാണ് നമ്മുടെ നമ്പർ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഫോണിനല്ലാത്തത് കൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചവരൊക്കെ നേരെ തന്നെ വിളിച്ചോ. 0484242810 ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഇതുവരെ സേവ് ചെയ്ത ചെയ്യാത്തവർ ഒന്ന് സേവ് ചെയ്തോ. 0484 2428101. അപ്പം ഇന്ന് നാഷണൽ ടൂറിസം ഡേ ഒക്കെ ആയതുകൊണ്ട് ടൂറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര പോകാൻ ഇഷ്ടമുള്ളവരും യാത്ര പോയ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേഗം വിളിച്ചോ. അപ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? ഷിബി. സിബി, ഓക്കെ. എന്തൊക്കെയാ വിശേഷം?
4: സുഖം
3: തന്നെ. വീട്ടിലായിരിക്കുണ്ട്?
4: വീട്ടിൽ വൈഫ്, മോൾ, മകൾ അദ്വൈത. പാർസൽ വായിക്കണം, എന്നിട്ട് ഇന്ന് വിട്ടില്ല പാർസലിൽ.
3: ഓക്കെ, ഞാൻ ഇടയ്ക്ക് മെസ്സേജുകൾ വായിക്കാറുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ എപ്പോഴും കാണാറുണ്ട്. പിന്നെ സുഖമായിട്ടിരിക്കുന്നോ?
4: സുഖമായിട്ടിരിക്കുന്നു.
3: മഴ പെയ്യുന്നുണ്ടോ അവിടെ? അതെയോ, വെയിലാണോ?
4: ഇന്നലെ വൈകുന്നേരം കുറച്ച് മഴ കിട്ടി.
3: കുറച്ച് മഴ കിട്ടി, ഒരു ആശ്വാസത്തിന്, ചൂടിന്. ഓക്കെ, അപ്പൊ വെക്കേഷൻ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ടൂർ ഒക്കെ പോയോ?
4: വെക്കേഷന് ഇത്തവണ ടൂർ പോയില്ല. വൈഫിന്റെ കുടുംബത്തിൽ തുള്ളൽ ഉണ്ടായിരുന്നു.
3: ആഹാ, ഓക്കെ. അതെവിടെയാ സ്ഥലം?
4: അത് അംബിക മാർക്കറ്റ്.
3: അതെവിടെയാ?
4: അത് തണ്ണീർമുക്കം ബണ്ട് കഴിഞ്ഞ്.
3: ആഹാഹാ, ഓക്കെ. അപ്പൊ എന്തിന്റെ ഭാഗമായിട്ടത്?
4: അത് ഈ സട്ടപ്പിന്റെ ഇതായിട്ടാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ടൂർ പോക്ക് മാറ്റി വെച്ചു.
3: തുമ്പി തുള്ളൽ അതാണോ?
4: അല്ലല്ല, തുമ്പി തുള്ളലല്ല, സർപ്പം തുള്ളൽ എന്ന്
3: പറയാ. സർപ്പം തുള്ളൽ, ഓക്കെ ഓക്കെ, കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, ഇതുപോലെ സോഷ്യൽ മീഡിയസിലൂടെ ഒക്കെ കണ്ടതേ ഉള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ടില്ല.
4: അപ്പൊ അത് കാരണം ടൂർ മാറ്റി വെച്ചു. ഈ വർഷം പ്ലസ് ടു ആണ് മോള്.
3: ആഹാ, അപ്പൊ പിന്നെ ഇനി അതും ടൂറില്ല.
4: അടുത്ത ഏപ്രിലേക്ക് ഞങ്ങളൊരു 6 ഫാമിലി ഉണ്ട്. രണ്ടു വർഷം കൂടുമ്പോ ഞങ്ങൾ ടൂർ പോകും.
3: എങ്ങോട്ടാ പോകുന്നേ?
4: കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയത് ഇവിടെയായിരുന്നു. നമ്മുടെ മൂന്നാർ കഴിഞ്ഞ്

0: കുറച്ച് സ്ഥലങ്ങളിൽ പോയായിരുന്നു.
1: ആ വട്ടവടയൊക്കെയാണോ?
0: കഴിഞ്ഞ വട്ടവട വാഗോൺ പോയായിരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അത് ഫാമിലി ടൂർ ആയിരുന്നു.
1: ആ ഹാ, ഫാമിലിയായിട്ട് ടൂർ പോകുന്ന അങ്ങനെയാണോ ഇഷ്ടം?
0: അല്ല, ഫാമിലിയും പോയത്. ഞങ്ങള് കൂട്ടുകാരൊരു ആറ് ഫാമിലി ഉണ്ട്.
1: ആ ഹാ ഹാ,
0: അത് ഈ രണ്ടു വർഷം കൂടുമ്പോ ഞങ്ങള് പോകും.
1: ഓ ശരി ശരി.
0: അത് രണ്ടു പ്രാവശ്യം മൈസൂർ പോയി, വയനാട് പോയി ഒരു പ്രാവശ്യം,
1: ഓ
0: മൂന്നാറ് പോയി രണ്ടു പ്രാവശ്യം, കന്യാകുമാരി പോയി. ഇനിയിപ്പോ പോവാനായിട്ട്
1: എന്തായാലും കോവളം, ആ ധനുഷ്കോടി ഒക്കെ,
0: ധനുഷ്കോടി
1: അവിടെയൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത് അല്ലേ?
0: ഓക്കെ.
1: ഏത് പാട്ടാണ് വേണ്ടേ?
0: പാട്ട് നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ കൊച്ചി എഫ് എമ്മില് കേട്ടിട്ടുണ്ട്, സ്റ്റാർ എന്ന സിനിമയിലെ കുറുവാക്കാവിലെ സിതാര കൃഷ്ണമാർ പാടിയ
1: സ്റ്റാർ എന്ന സിനിമയിലെ. ആ യെസ് യെസ് യെസ്,
0: കുറുവാക്കാവിലെ.
1: ആ ആ പാട്ടെന്താ ഇത്ര ഇഷ്ടം? ഇതും കാവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. കാവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണല്ലോ എന്ന് ചോദിച്ചാ.
0: ഓ, ഒരു പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ കേട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഇടക്ക് ഈ പാട്ട് കേൾക്കും. ഞാൻ നമ്മുടെ വാട്സാപ്പിലൂടെ എഴുതി വിട്ടിട്ടും പാട്ടിട്ട് തന്നിട്ടില്ല.
1: അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ പാട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും,
0: എല്ലാ ശ്രോതാക്കൾക്കും ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: അതുപോലെ
0: ജുവലിനും
1: ഓ
0: നമ്മുടെ വാട്സാപ്പ് അവതരിപ്പിക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ ഇതാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ. ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരും അന്വേഷണം പറയണം കേട്ടോ.
0: ശരി, പറയാം.
1: ഓക്കെ, ബൈ
0: ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर ലോഗിൻ കരി
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. വെൽക്കം ബാക്ക് ഡിയർ. സമയം എന്താ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇതാ എന്നെ വിളിച്ച് പറയാം. 0484242 8101 ഇതാണ് നമ്മുടെ നമ്പർ. വേഗം വിളിച്ചോളൂ. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരാ നോക്കട്ടെ. ഹലോ.
3: ഹലോ, നമസ്കാരം. ജുവൽ.
2: നമസ്കാരം. ഇതാരാണ്?
3: ഷാജു മടത്തുംപടിയാണ്.
2: ഷാജു, യെസ്. എന്തൊക്കെയാണ്
3: വിശേഷം?
2: നിങ്ങളെയൊക്കെ ഇങ്ങനെ ഇന്ന് മെസ്സേജുകളിലൂടെ ഇങ്ങനെ കാണുന്നത് കൊണ്ടേ നല്ല പരിചയമാണ്. ഏറ്റവും ആദ്യമല്ല അല്ലേ? ഞാനിങ്ങനെ പറയുമായിരുന്നു, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കാന്നാ തോന്നുന്നത്. കറക്റ്റ് 10 മണിക്ക് നമ്മളെന്തെല്ലാം കാര്യങ്ങളിൽ ഓടി നടക്കും. എന്നാലും നിങ്ങളൊക്കെ മറക്കാതെ ഇങ്ങനെ കറക്റ്റ് സമയമാകുമ്പോഴേക്കും വന്ന് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് അത്രയും റെയിൻബോയോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് അറിയാം. പക്ഷെ ഒത്തിരി മെസ്സേജുകൾ ഉള്ളതും മാറ്റാറിഞ്ഞില്ല അല്ലേ? എനിക്ക് തോന്നി കുറെ പേര് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തുടരേ കോള് വരുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖാണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അതെ, എന്നാലും പറഞ്ഞോളൂ. പുതുതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവില്ലേ? ഇന്ന് ആർക്ക് വേണ്ടിയാണ് പാട്ട്?
3: ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന റെയിൻബോയിലെ എല്ലാ ശ്രോതാക്കളും.
2: ഏത് പാട്ടാ? ഇന്ന്
3: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ മായാദേവകയ്ക്ക് മകം പിറന്നു.
2: എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
3: എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു
2: പാട്ടാണോ?
3: പാട്ടുകളുടെ ഇഷ്ടമുള്ള പാട്ടുകളുടെ കൂട്ടത്തിലൊരു പാട്ട്.
2: ഞാനിങ്ങനെ ടൂറിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ?
3: ടൂർ പോകാറുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാറുണ്ട്. ബേക്കൽകോട്ട കഴിഞ്ഞ നമ്മള് ബേക്കൽകോട്ട, കണ്ണൂര്, പറശ്ശിനിക്കടവ് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ രാമേശ്വരം.
2: ഓക്കെ,
3: അങ്ങനെയൊക്കെ ഇപ്പൊ കറങ്ങിണ്ട്.
2: ഓക്കെ, ഇനി എന്തെങ്കിലും പുതിയത് പ്ലാൻ ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, ഇനിയിപ്പോ ഈ കൊല്ലം ഇല്ല.
2: അതെന്ത് പറ്റി?
3: ഇവിടെ വൈഫ് ഉണ്ട്.
2: എന്തോ?
3: അവര് വൈഫേ, അവര് കുറെ സ്ത്രീകളുടെ ഇതായിട്ട് പോകുന്നുണ്ട്. 10-ാം തീയതി, 10-ാം തീയതി ഞായറാഴ്ച.
2: ചന്ദ്രനുദിക്കുന്നതിലെ ഏത് പാട്ടാന്ന് ചോദിച്ചേ?
3: മായാദേവകയ്ക്ക് മകം.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവരെ ടൂർ വിട്ടിട്ട് ഇരിക്കാണ്. പോകുന്നേ ഉള്ളൂ അല്ലേ? അവര് ടീമുണ്ടോ വേറെ? അവര് നമ്മളെ കൂടെ കൊടുത്തില്ല.
3: ഞാൻ പോയില്ല.
2: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അന്വേഷണം പറഞ്ഞേക്കൂ. അപ്പൊ ഇന്ന് നാഷണൽ ടൂറിസം ഡേ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കായിരുന്നു ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ. ഇനി ഏതാണ് ചേട്ടന് പോകണം എന്ന് മനസ്സിൽ എപ്പോഴും ആഗ്രഹമുള്ള ഒരു സ്ഥലം?
3: ഡൽഹി, മധ്യപ്രദേശ് ഇതൊക്കെ കുറെ സ്ഥലങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പൊ വടക്കേന്ത്യയിലൊന്നും പോകാൻ താല്പര്യമില്ല, വിദേശത്തൊന്നും പോയിട്ടില്ല.
2: പോകാൻ താല്പര്യം ഉണ്ടോ?
3: താല്പര്യമുണ്ട്. ഇനിയിപ്പോ
2: പ്രായമൊക്കെ ജസ്റ്റ് നമ്പർ, അതിലൊന്നും കാര്യമില്ല. ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളണം. എന്തായാലും നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോകാൻ. എന്തോ? കിട്ടുവാണെങ്കിൽ പോവും. കിട്ടട്ടെ, എന്തായാലും ആശംസകൾ. അപ്പൊ എന്തായാലും നല്ല നല്ല യാത്രകളും ഒക്കെ നമ്മുടെ മനസ്സിനെ എപ്പോഴും നല്ല റിഫ്രഷ് ആക്കി വെക്കാൻ പറ്റുമല്ലോ, പോസിറ്റീവ് ആക്കി വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും യാത്രകളൊക്കെ നടക്കട്ടെ. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട്, പാട്ട് കേട്ടോളൂ കേട്ടോ.
3: താങ്ക് യു.
2: ഓക്കെ, ബൈ
3: ബൈ.

0: है, इसको अंडर एस्टिमेट नहीं करना चाहिए।
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: അപ്പോൾ യുവ ചോയ്സിന് ഇനിയൊരു ചെറിയ ബ്രേക്ക്, 12:50 മലയാളം വാർത്തകളാണ്. മലയാളം വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സ് തുടരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് 107.5 FM റെയിൻബോ. കൂടെയുണ്ട് ഞാൻ RJ ജ്വൽ.

0: You're listening to FM Rainbow 107.5.
1: ആകാശവാണി

0: are listening to FM Rainbow 107.5.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടി വി കെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷി യോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി യുഡിഎഫ് നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
3: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിൽ 5 എം എൽ എ ഉൾപ്പെടെ ടി വി കെക്ക് ഇപ്പോൾ 112 എം എൽ എകളുടെ പിന്തുണയുണ്ട്.
1: പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങ്

0: ആരംഭിക്കുമെന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, ബിജെപി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ ജനാധിപത്യ സഖ്യം തുടർഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി. 30-ൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യാ NR കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണ തുടർച്ച നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്.
1: കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യാ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് 5-ാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ NR കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ BJP 4, AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. NR കോൺഗ്രസും BJPയും തങ്ങളുടെ നിയമസഭാ MLA യോഗം കഴിഞ്ഞ ിൽ ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി എൻ രംഗസ്വാമിയെയും എ നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു.
0: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പാറ്റ്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15-ഓളം BJP MLA പതിനാലോളം JDU MLA മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
3: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബവ് ഹമാരെ ശ്രമിക് ഭായ് ഓർ ബെഹനോ കോ അനുരോധ് കരുംഗാ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത്.
0: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യമർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ.

0: സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടിവികെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യുവ ചോയ്സിലേക്ക് നമ്മൾ തിരിച്ചെത്തി. വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242481 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ യുവ ചോയ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നാഷണൽ ടൂറിസം ഡേ ഒക്കെ ആയതുകൊണ്ട്, സ്കൂളൊക്കെ അടച്ച് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ യാത്രയിലായിരിക്കും. അങ്ങനെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവരാണോ ടൂറൊക്കെ പോകാറുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇനി പോകാൻ മനസ്സിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ ഹലോ, നമസ്കാരം. ഹലോ ഹലോ, കോൾ എന്തോ ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ് കേട്ടോ, 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് നമ്മുടെ നെക്സ്റ്റ് കോൾ. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: ഞാൻ ഇരിഞ്ഞാലക്കുട. ജസീന്ത.
2: ജസീത, എന്തൊക്കെയാണ് വിശേഷം?
3: നല്ല വിശേഷം.
2: ഇരിഞ്ഞാലക്കുടയിൽ എന്തൊക്കെയാണ് വിശേഷം?
3: നല്ല വിശേഷം.
2: ഇന്ന് മഴയെങ്ങാനും എത്തും അങ്ങോട്ട്?
3: മഴയില്ല, മഴയില്ല, ഇന്ന് വെയില.
2: ആണോ? വീട്ടിലായിരിക്കണ്ട്?
3: ആ, വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് പെൺമക്കള്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു.
2: അപ്പൊ സ്വസ്ഥമായി?
3: മക്കള്
2: സ്വസ്ഥമായിട്ടിരിക്കുന്നു.
3: അതെ അതെ.
2: ഫുഡ് കഴിച്ചോ?
3: ആ, കഴിച്ചു കഴിച്ചു
2: കഴിച്ചു. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ?
3: സ്പെഷ്യൽ ഒന്നുമില്ല.
2: ചക്കക്കുരു മാങ്ങിയാണോ? ചക്കക്കുരു മാങ്ങിയും
3: അല്ല, ചെറുപയർ കറി
2: ആണോ? അല്ല, ഇപ്പൊ സീസൺ ആയതുകൊണ്ടേ, ചക്കയുടെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ആരുടെ അടുത്ത് ചോദിച്ചാലും ചക്കക്കുരു മാങ്ങ കറി ആയിരിക്കും. അതാ ചോദിച്ചേ. ഏത് പാട്ടാ വേണ്ടേ?
3: വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വയുഗ നായക.
2: ആ പാട്ട് ഇഷ്ടാണോ?
3: ആ പാട്ട് ഇഷ്ട.
2: എന്താണ് ഈ പാട്ടിനോട്? അതുകൊണ്ടാണ് അല്ലേ. ഓക്കേ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുവായിരുന്നു, ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോന്ന്.
3: ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണ്.
2: എവിടേക്കാ പോയേക്കുന്നത്?
3: ബസ് പോയിട്ടില്ല. ഇപ്പൊ ഭക്ഷണത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണേ.
2: ഈ തവണത്തെ ടൂറൊക്കെ ഒഴിവാക്കി അല്ലേ?
3: പോണോ വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുന്നു.
2: മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കൂടെ പോവാറുണ്ട്?
3: പോവാറുണ്ട്.
2: ഓക്കേ. അപ്പൊ ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണ്?
3: ഇഷ്ടമാണ്. കൊച്ചുമക്കളെയൊക്കെ കൊണ്ട് പാർക്കിലേക്കൊക്കെ പോവാറുണ്ട്.
2: അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട് അല്ലേ?
3: പോവാറുണ്ട് പോവാറുണ്ട്.
2: ഓക്കേ. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ആർക്ക് വേണ്ടിയാ?
3: ഇത് മറ്റേ 10-ാം തീയതി എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേന്ന്, എബ്രഹാം. അപ്പൊ അവന് വേണ്ടിട്ട്
2: സ്പെഷ്യൽ ആയിട്ടിരിക്കട്ടെ അല്ലേ.
3: വേറൊരു കൊച്ചുമോൻ കൂടി ഉണ്ട്, ഇസഹാക്ക്.
2: ഇസഹാക്ക്, ഓ, നല്ല പേരാണല്ലോ രണ്ടുപേരുടെയും. പഴയ പേരുകളാണ്, പക്ഷെ ഇപ്പൊ ട്രെൻഡിംഗ് ആയി വന്നോണ്ടിരിക്കുക. അപ്പൊ അവര് രണ്ടുപേരെയും അന്വേഷണം പറയണം, എല്ലാവരെയും വീട്ടിലെ അന്വേഷണം പറയണം. ദാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ബൈ
3: ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to 107.5 Rainbow FM, Kochi. Musically yours.
3: വെൽക്കം ബാക്ക് ഡിയേഴ്സ്, യുവർ ചോയ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സമയം എന്താവും, 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ മെസ്സേജൊക്കെ അയച്ച് ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇനി നമ്മുടെ യുവർ ചോയ്സ് നേരെ ലൈവിലേക്ക് വന്നു. ലൈവ് ഫോൺ കോൾസ് ആണ്, ഇപ്പം തന്നെ എന്നെ വിളിക്കാം, ലൈവിൽ സംസാരിക്കാം. 0484242814 ഇതാണ് നമ്മുടെ നമ്പർ, അപ്പോൾ വേഗം വിളിച്ചോളൂ. എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളും ഏത് പാട്ടാണ് എല്ലാം പറയാനുള്ള സമയമാണ്. അപ്പം നാഷണൽ ടൂറിസം ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൂറിനെക്കുറിച്ചും ടൂറ് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചും പോയ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏത് പാട്ടാണ് ഏത് സിനിമയാണെന്നൊക്കെ മനസ്സിലോർത്തെടുത്തിട്ട് വേഗം വിളിച്ചോ നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം, ഇതാരാണ്? നിത. ഓക്കെ, എന്തൊക്കെയാ വിശേഷം?
4: നല്ല വിശേഷം.
3: ബോൾഗാട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ടൂർ വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ സ്ഥലമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ടൂറിസ്റ്റ് പ്ലേസ് ആണത്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് ഭർത്താവ് ഉണ്ട്, 3 പേരും പിള്ളേരാണ്, 3 പേരും കല്യാണം കഴിഞ്ഞു.
3: എല്ലാരും പേരൊക്കെ പറഞ്ഞോ.
4: മൂത്ത മോള് ശ്രീദേവി, എന്റെ ഭർത്താവ് ദീപക്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്.
3: ആ ഇന്ന്? അപ്പൊ അവർക്ക് വേണ്ടിയായിരിക്കും സ്പെഷ്യൽ പാട്ട്.
4: അതെ അതെ.
3: ഓക്കെ, പിന്നെ
4: 14th വെഡിങ്.

0: പിന്നെ
1: അപ്പം മറ്റേ ആ പള്ളി ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിലെ പാട്ട് കാട്ടു ജമ്പകം പൂത്തില്ലേ.
0: ഓക്കേ.
1: പിന്നെ മറ്റേ മക്കളുടെ പേര് പറയാം, രണ്ടാമത്തെ ആള് ശ്രുതി, പിന്നെ ഇളയ ആള് ശ്രീലക്ഷ്മി.
0: ഓക്കേ.
1: മൂന്നുപേർക്കും
0: കൊച്ചുമക്കളും ഉണ്ട്. ഓക്കെ, അപ്പൊ കൊച്ചുമക്കളുടെ പേര് പറയുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു അവരെങ്ങും കേൾക്കുന്നുണ്ടെങ്കിൽ പറയില്ല, അയ്യോ ഈ അമ്മൂമ്മ ഞങ്ങളുടെ പേര് പറഞ്ഞില്ല എന്ന് പറയില്ലേ. എന്താ വിളിക്കുക അവര്? അമ്മൂമ്മ എന്നാണോ അമ്മമ്മ എന്നാണോ എന്താണ്? അമ്മ എന്നാണ് വിളിക്കുക. അപ്പൊ പറയുക, ഈ അമ്മ മക്കളുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഞങ്ങളുടെ പേര് പറഞ്ഞില്ല എന്ന് പറയും. വേഗം പറഞ്ഞോ.
1: മാൻവിക, നിവേദ കൃഷ്ണ, രണ്ടുപേരെ. രണ്ടാമത്തെ ആൾക്ക് ഒരാളെ ഉള്ളു, ആരവ്. ഇളയാളുടെ ദക്ഷ.
0: ദക്ഷ, ഓക്കേ. വെക്കേഷൻ അല്ലേ എല്ലാവർക്കും?
1: അതെ അതെ.
0: അപ്പൊ ടൂറൊക്കെ പോവാൻ, ടൂറൊക്കെ പോവുമോ?
1: ടൂറൊന്നും പോയിട്ടില്ല, എങ്ങും പോയില്ല അവര്.
0: എന്നും പോയില്ല. നിങ്ങൾ എല്ലാരും കൂടെ കൂടി ഫാമിലി ആയിട്ട് പോവോ?
1: പോവാറുണ്ട്
0: അല്ലേ. ഓക്കേ. അപ്പൊ കൊച്ചുമക്കളൊക്കെ ചെലപ്പോ ഇപ്പൊ മക്കളും ഒക്കെ കേൾക്കുന്നുണ്ടാവും ചെലപ്പോ നമ്മുടെ പ്രോഗ്രാം അല്ലേ. ഓക്കെ. അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്.
1: പാട്ട് ചോദിച്ചത്.
0: അപ്പൊ ഇതാ പാട്ട് വരുന്നുണ്ട്. അവരുടെ പേര് പറഞ്ഞേ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുടെ. ഓക്കെ. അപ്പൊ ശ്രീദേവിക്കും ദീപക്കിനും വേണ്ടി സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെയും ആശംസകൾ. ദാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 107.5 FM Rainbow।
3: വെൽക്കം ബാക്ക്. സമയം ദാ 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വേഗം വേഗം എന്നെ വിളിച്ച് പറഞ്ഞോളൂ. 0484242428101 ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ടൂറൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ചില യാത്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകാനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക. ചില യാത്രകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകാനായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ സ്ഥലത്തേക്ക്, വീടിനടുത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബീച്ചിലേക്ക് അവിടെയൊക്കെ പോയി ചിലപ്പോൾ കുറച്ച് നേരം ഒറ്റയ്ക്ക് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ യാത്രകൾ തരുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലെ മുറിവിനെ ഉണക്കാനായിട്ട് സാധിക്കും. നല്ല പോസിറ്റീവായിട്ടുള്ള ഊർജം കിട്ടും. അങ്ങനെ അങ്ങനെ യാത്രകൾ തരുന്നത് പലർക്കും പല രീതിയിലാണ് യാത്രകൾ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ പറയാം. നിങ്ങളുടെ ടൂറിനെ കുറിച്ചും യാത്രകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം. വേഗം എന്നെ വിളിച്ചോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ ഹലോ ഹലോ. ആ കോൾ എന്തോ ഡ്രോപ്പ് ആയി പോയെന്ന് തോന്നുന്നു. ഒന്നും കൂടെ വിളിച്ചോട്ടോ. 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നെക്സ്റ്റ് കോളർ. ഹലോ
4: ഹലോ.
3: ഇതാരാണ്?
4: സനു.
3: സനു
4: സനു തനു
3: തനു തനു എവിടെ നിന്നാ?
4: ഫോട്ടോ വെച്ചിന്ന്.
3: ആ ഇതെന്താണ് രണ്ടുപേരായാലും പഠിപ്പിച്ച് ഫോട്ടോ വെച്ചിന്ന്. ആദ്യം വിളിച്ച നിത ഫ്രണ്ടാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തുനിന്നാണ് അല്ലേ. ഓക്കെ, എന്തൊക്കെയാ വിശേഷം തനു?
4: നല്ല വിശേഷം.
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
3: എവിടെയാ വർക്ക് ചെയ്യുന്നേ?
4: ചുള്ളിക്കയില്.
3: എന്ത് വർക്കാ?
4: തയ്യലാണ്.
3: തയ്യലാണ്? അപ്പൊ അവിടെ കൊറേ പേരുണ്ടാവല്ലോ തയ്ക്കാൻ.
4: 20
3: പേരുള്ള തയ്യൽ കടയാണ്. തയ്യൽ യൂണിറ്റ് ആണ് അല്ലേ. ഒരാൾ പോക്കറ്റ് വെട്ടുന്നു, ഒരാൾ കഴുത്ത് വെട്ടുന്നു അല്ലേ.
4: ഒരാൾ വെട്ടിത്തരും, ബാക്കി 18 പേര് തയ്ക്കും.
3: ഒരാളുള്ളൂ അപ്പൊ വെട്ടാനായിട്ട്? അപ്പൊ ഒരു ദിവസമൊക്കെ എത്രണ്ണമൊക്കെ തയ്ക്കും? ഓ ശരി ശരി, വലിയ യൂണിറ്റ് ആണല്ലേ. അപ്പൊ എല്ലാരും പേരൊക്കെ പറഞ്ഞോ.
4: എല്ലാരും പേര് പറയണം.
3: ഇഷ്ടമുള്ളവരുടെ പേര് പറഞ്ഞു. ഇനി പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇടി കിട്ടി കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറയരുത്.
4: എന്റെ കൂടെ ഇരിക്കണതില് മേസി, ജിസ്മി, ഷെബ, വെട്ടണ ആളുടെ പേര് സിജി, പിന്നെ സുനിത, നസീമ, അർഷി, രഹന, തസ്മി, ശീലമ്മ, പ്രേമചേച്ചി, നിമ്മി, പിന്നെ ഞങ്ങളെ യൂണിറ്റിന്റെ ഓണറിന്റെ പേര് ഷൈനി മാത്യു.
3: ആഹാ, ഇവരെല്ലാരും കേൾക്കുന്നുണ്ടോ ഇപ്പൊ നമ്മളെ?
4: ആ അതെ അതെ,
3: കേൾക്കുന്നുണ്ട്.
4: എല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്ന.
3: ഹലോ, ഹായ്. ഹലോ,
4: എല്ലാവർക്കും ഹായ് പറയണേ.
3: എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്.
4: ഈ യൂണിറ്റ് നടത്തുന്നത് 1st ഡിവിഷനിലെ കൗൺസിലർ മാമാണ്.
3: ഓ ശരി ശരി. അപ്പൊ എന്തായാലും അവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടായിട്ട് സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് തയ്ച്ചോണ്ടിരിക്കാണ് അല്ലേ. ഏത് പാട്ടാ അപ്പൊ ഇന്ന് എല്ലാവർക്കും വേണ്ടേ?
4: ഇത് 10 ദിവസം.
3: എന്താണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്?
4: ഭയങ്കര ഇഷ്ടമാണ്.

0: അത്രയും ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാരും കൂടെ ടൂറൊക്കെ പോകാറുണ്ട് എവിടെങ്കിലും? എന്നാ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പൊ
1: എങ്ങോ
0: പേരെന്താ? ആ, ഇന്ന് കിട്ടിയേനെ, ഇന്ന് പേര് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടെ കൂടി ടൂറൊക്കെ പോവാ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ. അപ്പൊ അന്വേഷണം പറഞ്ഞേക്ക. ഓ, സന്തോഷം, ഒത്തിരി സന്തോഷം എല്ലാവരോടും. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നോണ്ടാണ് നമുക്ക് റെയിൻബോ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷണം പറഞ്ഞേക്ക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ആ പാട്ട് വരുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें।
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: തിരിച്ചെത്താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയി കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം, യാത്ര പോയി വന്നിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുവാണെങ്കിലും വേഗം വിളിച്ചോ, നമുക്ക് ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഇന്ന് നാഷണൽ ടൂറിസം ഡേ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ടൂറ് പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. കൂടെ ഉണ്ട് ഞാൻ RJ ജ്വൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? അൻഷിക. അൻഷിക എവിടെ നിന്നാ?
5: കോട്ടയത്ത്
4: നിന്നാ വിളിക്കുന്നേ. കോട്ടയത്ത് എവിടുന്നാ?
5: കല്ലറ.
4: എന്ത് ചെയ്യാണ്? ഏത് ക്ലാസ്സിലാണ്?
5: 5-ാം ക്ലാസ്സിലേക്ക്.
4: ആഹാ, വെക്കേഷൻ ടൈമിൽ എന്തൊക്കെയാണ് പരിപാടികൾ?
5: അമ്മേന്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്.
4: അമ്മ വീട്ടിലാണ്, അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ആരൊക്കെയാ?
5: ആദി, നീലു, കുഞ്ഞാറ്റ, അമ്പാടി.
4: അമ്പാടി, ഇത്രയും പേരാണ് അവിടെ കൂട്ടുകാര്. എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് കളിക്കുന്ന കളികൾ? എന്തൊക്കെയാ?
5: സാറ്റ് കളി, കഞ്ഞിയും കൂട്ടാനും,
4: ആഹാ,
5: ക്രിക്കറ്റ്.
4: ഓക്കെ, അധികം വെയിലത്തൊന്നും പോയി കളിക്കണ്ട കേട്ടോ. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
5: എല്ലാരും ഉണ്ട്. അമ്മമ്മ, അമ്മയുടെ അച്ഛൻ, പിന്നെ അമ്മയും അച്ഛൻ
4: നാട്ടിലാണ്. ഓക്കെ, അപ്പൊ അമ്മ വീട്ടിൽ പരമസുഖം, അടിച്ചു പൊളിക്കുകയാണ്. ഏത് പാട്ടായിരുന്നു വേണ്ടേ?
5: സരമായാലെ പുതുമഴ വീണ പോൽ.
4: സിനിമ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഈ ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണോ? ടൂറൊക്കെ പോകുന്ന ആളാണോ? എവിടെയൊക്കെ പോയി?
5: കൊറേ
4: സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ. അവിടെ അമ്മ ഇന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നുണ്ടല്ലോ. അമ്മയുടെ പേരെന്താ?
5: അമ്മയുടെ പേര് സൂര്യ.
4: സൂര്യ, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കുട്ടി കൂട്ടുകാർക്കും വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ.
5: Thank you.
4: Okay, bye.

0: തിരിച്ച് താം യുവർ ചോയ്സിലേക്ക്. സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യുവർ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ പതിയെ പതിയെ തീർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണം, ദാ ഇപ്പോൾ കേൾക്കണം. ലൈവായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ 0484242801. ഇതാണ് നമ്മുടെ നമ്പർ, വേഗം വിളിച്ചോളൂ. അപ്പോഴേക്കും ദാ ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: നസീമ.
0: നസീമ എവിടെ നിന്നാ?
1: പള്ളുരുത്തി. പള്ളുരുത്തി.
0: പള്ളുരുത്തിയിൽ നിന്ന്. എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: വിളിക്കാറുണ്ട്.
0: വിളിക്കാറുണ്ട്, എനിക്കറിയാം. സുഖാണോ? ആ ചിരിയിൽ തന്നെ ഉണ്ടല്ലേ സുഖമാണെന്ന്. ആ ചിരിയിൽ തന്നെ ഉണ്ടെന്ന്. സുഖാണോ എന്ന് ചോദിച്ചപ്പോ ഒരു ചിരിയാ തന്നത്. സുഖായിട്ടിരിക്കുന്നോ? അവിടെ ചൂടാണോ, വെയിലുണ്ടോ, മഴയുണ്ടോ?
1: ഇവിടെ ചൂടുമില്ല, വെയിലുമില്ല.
0: അങ്ങനെ ഒരു സുഖമുള്ള കാലാവസ്ഥയാണ് അല്ലേ? പക്ഷെ ചിലര് പറയും അങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സിന് ഒരു മൂടിക്കെട്ടാന്ന് പറയും. ആണോ? ഒരു മൂടിക്കെട്ടി ക്ലൈമറ്റ് വരുമ്പഴേ നമ്മുടെ മനസ്സിന് ഒരു മൂടിക്കെട്ട് പോലെയാന്ന് പറയും സാധാരണ. അങ്ങനെയുണ്ടോ?
1: അതൊന്നുമില്ല.
0: ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഫുഡ് കഴിച്ചോ?

0: ഓ ഫുഡ് കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, റെഡി ആക്കിയിട്ടുണ്ട്.
1: എന്തൊക്കെയാ ഇന്ന് റെഡിയാക്കിയേ?
0: മീൻകറി, ചോറ്, പിന്നെ മുളപ്പ്.
1: നിങ്ങൾക്ക് അവിടെ നല്ല മീനൊക്കെ കിട്ടുമല്ലോ അല്ലേ?
0: കുഴപ്പമില്ല.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
0: എന്നേ എനിക്ക് ചിരിയോ ചിരി എന്നുള്ള സിനിമയില കൊക്കാവന്തി കോനാ നിറച്ചി എന്നുള്ള പാട്ടിലേക്ക്.
1: ഇത് തന്നെയല്ലായിരുന്നു ഇന്നാളും നമ്മുടെ അടുത്ത് ചോദിച്ചേ? ഇന്നാളും വിളിച്ചപ്പോഴും ഈ പാട്ട് തന്നെയല്ലായിരുന്നു ചോദിച്ചേ? ആണോ? ആ അതാണ്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് തെറ്റിപ്പോയി.
0: എന്തായാലും
1: നമ്മുടെ പാട്ട് റെഡിയാണ്. ടൂറൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ? എവിടെയെങ്കിലും ഒക്കെ ടൂർ പോയോ അടുത്ത് തന്നെ? എവിടെയാ പോയത്?
0: മൂന്നാറല്ലേ.
1: നല്ല തണുപ്പുണ്ടായിരുന്നോ?
0: മൂത്ത മകനും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് പോയി.
1: എല്ലാരും ആയിട്ട് പോയല്ലേ?
0: ആ ഫാമിലി ആയിട്ട്.
1: നല്ല തണുപ്പുണ്ടായിരുന്നോ അവിടെ?
0: ഭയങ്കര തണുപ്പായിരുന്നു.
1: ആണോ? മൂന്നാർ നമുക്ക് അത്യാവശ്യം പറഞ്ഞ പോലെ എപ്പോഴും എപ്പോഴും പോകാൻ പറ്റുന്ന സ്ഥലമാണല്ലോ.
0: പകല് കുഴപ്പമില്ല, രാത്രി നല്ല
1: തണുപ്പുണ്ടായിരുന്നു അല്ലേ? ഓക്കേ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയാ?
0: പാട്ട് ഇവിടെ രണ്ട് കുട്ടികളുണ്ട്, എന്റെ പിള്ളേര്.
1: എന്താ അവരുടെ പേര്?
0: ഒന്ന് ജഹാൻ മുസ്തദിക്ക്, ഒന്ന് മിസ്സിയാൻ.
1: അടിപൊളി കിഡിലൻ കടിച്ചാ പൊട്ടാത്ത പേരാണല്ലോ.
0: രണ്ടാമത്തെ പേര് സഹത്ത് മിസ്സിയാൻ.
1: അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പാട്ട്. അത് മതി, വീട്ടിലാപ്പ് അത് മതി, അല്ലെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടു
0: പോവും.
1: അപ്പൊ ടീച്ചേഴ്സും അവരുടെ
0: കൂട്ടുകാരും,
1: അപ്പൊ ടീച്ചേഴ്സും അവരുടെ കൂട്ടുകാരും കഷ്ടപ്പെട്ടോട്ടെ എന്ന് ഈ പേര് വിളിച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി ഇതാ വരുന്നുണ്ട് പാട്ട്, ഒപ്പം എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ ഓക്കെ, ബൈ.
0: അരിക്ക് വേണം.

welcome.

മുട്ടണ ചെലുള്ള നമ്മന്റെ ബാപ്പ മാനത്തിലൂടെ വിമാനത്തിലെത്തുന്ന നേരം പെട്ടിമിന്റെ കുഞ്ഞു കാഞ്ഞും കുപ്പായം കാഞ്ഞും തത്തം കാഞ്ഞും.

0: യു ആർ ലിസ്ണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: വെൽക്കം ബാക്ക് ദി സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 40 മിനിറ്റ് ആവുന്നു. ഇനി ഒരു ഒന്നോ രണ്ടോ പാട്ടിനും കൂടെ ഉള്ള അല്ല ഒരു രണ്ട് മൂന്ന് പാട്ടിനുള്ള സമയം കൂടെ ഉള്ളൂ. അപ്പോൾ വേഗം എന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484248101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ടൂറ് പോകുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് ഈ ഒരു പാട്ട് കേൾക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പാട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഏത് ആരുടെ ശബ്ദം വേണമെങ്കിലും ഏത് സ്റ്റൈലിലേക്ക് വേണമെങ്കിലും മാറ്റാം, കുഞ്ഞുകുട്ടിയുടെ വോയിസോ വലിയവരുടെ വോയിസോ ഒക്കെ. പക്ഷേ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എസ് ജാനകി പാടിയ ആ കുഞ്ഞുകുട്ടിയുടെ ശബ്ദത്തിലുള്ള ആ ഒരു പാട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും സെലക്ഷൻ കൊള്ളാട്ടോ. നെക്സ്റ്റ് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? 0484248101 എന്നതാണ് നമ്മുടെ നമ്പർ. ഒന്നും കൂടെ വിളിച്ചോളൂ, ഇപ്പൊ ഒന്ന് കട്ടായി പോയായിരുന്നു. നെക്സ്റ്റ് കോൾ. ഹലോ
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? നൌഷാദ്. എന്തൊക്കെയാണ് വിശേഷം? സുഖം. എപ്പോഴും ഇങ്ങനെ ബലം പിടിച്ചാണോ സംസാരിക്കത്തുള്ളൂ? ചുമ്മാ ചോദിച്ചാ. വീട്ടിലായിരിക്കും?
2: മക്കള്, ഭാര്യ, അമ്മ എല്ലാരുണ്ട്.
1: എല്ലാരുടെയും പേര് പറഞ്ഞോ.
2: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: ആ എവിടെയാണ് സ്ഥലം?
2: ഞാന് എറണാകുളം. ഇപ്പൊ വട്ടവടയാണ്.
1: ആ വട്ടവടയിലാണ്. ഓ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ.
2: ടോപ്പ് സ്റ്റേഷനിലാണ്. അവിടെ റിസോർട്ട് നടത്തുന്നു.
1: ഓ റിസോർട്ട് നടത്താണ് അവിടെ. ഓ അപ്പൊ എന്നും ടൂറിസ്റ്റ് പ്ലേസിലാണ്. ഭാഗ്യവാൻ. ഞങ്ങളൊക്കെ ടൂർ വരാൻ ആഗ്രഹിക്കുമ്പോ അവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
2: തീർച്ചയായും.
1: ആ അടിപൊളി. ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മുടെ സ്ട്രോബെറി ഒക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവര് സമ്മതിച്ചില്ല കേട്ടോ. അതുപോലെ അവരുടെ ഈ എന്താ അവിടെയൊക്കെ നമുക്ക് ചെരുപ്പിട്ടോണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ആ കൃഷിയിടങ്ങളിലൊക്കെ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരെത്രത്തോളമാണ് ആ കൃഷിയിടത്തെ സ്നേഹിക്കുന്നത്, അതായത് അവരുടെ ഉപജീവന മാർഗമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ചെരുപ്പിട്ടിട്ട് കയറരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. കാരണം അവരത്രയും അതിനെ ബഹുമാനിക്കുന്നു, ആ ഒരു കൃഷിയിടത്തെ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കിട്ടൂലേ? കുറച്ച് ഉള്ളിലേക്കുള്ള റിസോർട്ടാണോ അതെയോ അവിടെ തന്നെ?
2: അവിടെ
1: തന്നെയാണ്. ആ ഹാ ഹാ. അപ്പൊ ഇനി വട്ടവട വരുമ്പോ തീർച്ചയായിട്ടും അവിടെ വരൂ കേട്ടോ. എന്തിനു എ സി അല്ലേ നാച്ചുറൽ? പക്ഷെ ഈ പകൽ സമയത്ത് ചെറിയ ചൂടുണ്ടാവില്ലേ?
2: പകല്
1: അത്രേ ഉള്ളു, അല്ലെങ്കി ഇല്ല. എന്തായാലും അടിപൊളി. എത്ര നാളായി അവിടെ? ഒരു വർഷമായിട്ട്. സ്വന്തം ഇതാണോ റിസോർട്ട്? ഓക്കെ. എത്ര പേർക്ക് താമസിക്കാൻ പറ്റുന്നതാ?
2: നമുക്ക് 18 റൂം ഉണ്ട്.
1: അത്രയും പേർക്ക് വരാൻ പറ്റുന്ന. എത്ര സ്ഥലമുണ്ട്? എന്തുമാത്രം സ്പേസ്?
2: സ്ഥലം സ്പേസ് കുറവാണ്. നമുക്ക് 2 ഫ്ലോർ ആയിട്ട് 18 റൂമും സൗകര്യമുണ്ട്.
1: ഓ ശരി ശരി. ഓക്കെ. അപ്പൊ എന്തായാലും നാഷണൽ ടൂറിസം ഡേ ആയതുകൊണ്ട് ടൂറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു റിസോർട്ടിന്റെ ആളാദ്യമായിട്ടാ വിളിക്കുന്നത് കേട്ടോ. ഏത് പാട്ടാണ് വേണ്ടത്?
2: ഞങ്ങള് സ്ഥിരം ടൂർ പോകുന്നവരാണ്, അങ്ങനെയാണ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്.
1: ആ നല്ല കാര്യം. എവിടെയൊക്കെ പോയിട്ടുണ്ട്?
2: അത്യാവശ്യം വിദേശത്തും. ഗോവ, തമിഴ്നാട്, ഇവിടെ കർണാടക, കേരള, തമിഴ്നാട്
1: എല്ലാം പോയിട്ടുണ്ട്.
2: എല്ലാ സ്ഥലവും. കൊടൈക്കനാൽ വീണ്ടും പോയി.
1: എബ്രോഡ്?

0: എബ്രോഡ് സൗദി പോയിട്ടുണ്ട്, ഇനി ദുബായി പോണം.
1: ഓക്കേ, യാത്രകൾ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പ്രണയിക്കുന്ന ആളാണ്, നല്ല കാര്യം. പാട്ട് ഏതാ വേണ്ടത് ഇന്ന്?
0: പാട്ട് പറയാം. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്നതാണ്.
1: ആണോ? അയ്യോ, അതാണ് ആദ്യം ഒരു മസിൽ പിടിച്ചിരുന്നത്, ഇപ്പൊ മസിലൊക്കെ പോയി.
0: വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് അടിമാലി എത്തിയുള്ളൂ, അപ്പൊ ഇങ്ങനെ പാട്ടും കേട്ട് പോയപ്പോൾ നമ്പർ കിട്ടി, ഞാൻ ജസ്റ്റ് വിളിച്ചു.
1: ഓ, ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണ്, എന്തായാലും സന്തോഷം.
0: ആ, എനിക്ക് എന്റെ വിളിച്ചാ കിട്ടോ
1: ഒന്നും അറിയില്ലായിരുന്നല്ലോ. ലൈവാണ്, പേടിക്കണ്ട. ഏത് പാട്ടാ വേണ്ടേ?
0: പാട്ട് സ്നേഹത്തിൻ പൊഞ്ചോല തീരത്തിന്റെ അന്നത്തെ നേരം.
1: അത് നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് അല്ലേ? അയ്യോ, നമ്മൾ ഒരു പാട്ട് ഇപ്പൊ അതിനകത്ത് വെച്ചതുകൊണ്ടേ.
0: പപ്പയുടെ സ്വന്തത്തിൽ ഞാൻ പാട്ടാണോ പറയണേന്ന് ഇങ്ങനെ സംശയം.
1: അതല്ല, വേറെ പാട്ട് പറഞ്ഞോ.
0: വേറെ പറയാ, ഇനിയിപ്പോ നല്ല പാട്ട്, അടിപൊളി പാട്ട്.
1: വേറെ ഏതാ? ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്.
0: ഓക്കെ,
1: ആമി മൂവിയിലെ പാട്ട് മതി. ആമി നീർമാതളപ്പൂ.
0: ഓ, തീർച്ചയായിട്ടും.
1: അത് ഇഷ്ടമാണോ?
0: ഓക്കെ,
1: അപ്പൊ ആ പാട്ടിട്ട് തരാം. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട് ഡെഡിക്കേഷൻ?
0: എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി, ഞങ്ങളുടെ സ്റ്റാഫിന്, ഞങ്ങളുടെ ഷെയർകാർക്ക്, എല്ലാവർക്കും.
1: എല്ലാവർക്കും വേണ്ടി, ഫാമിലി മെമ്പേഴ്സിനും
0: എല്ലാവർക്കും.
1: അപ്പൊ തീർച്ചയായിട്ടും വട്ടവടയിൽ വരുമ്പോ ഞാൻ അവിടെ വന്നിരിക്കും. എനിക്ക് ആ ഒരു സിനിമ കണ്ടേ പിന്നെ അതിന്റെ ഉള്ളിലൂടെ ഒക്കെ കുറച്ചങ്ങ് നടന്നു പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ
0: നമുക്ക് റൈഡ് പോവാം, റൈഡ് പറദീസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഓ, ശരി ശരി, അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്, പാട്ട് കേട്ടോളൂ കേട്ടോ.
0: ഓക്കെ,
1: ബൈ.

0: ton of the good vibes. This is Rainbow from Kochi 107.5. Musically yours. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയി കഴിഞ്ഞു. യുവ ചോയ്സിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. അപ്പൊ ഇങ്ങനെ കുറെ പേര് വിളിച്ചു, ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് നോക്കാം. 0484242481 ഇതാണ് നമ്മുടെ നമ്പർ. അപ്പൊ യുവ ചോയ്സിലേക്ക് വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും എല്ലാം ചോദിക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? പേരെന്താ? ആ ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? ഇത് കഴിഞ്ഞിട്ട് വേണം. അപ്പൊ കൊറേ നേരമായിട്ട് കുത്തിക്കൊണ്ടിരിക്കയാണ്, ഇപ്പോഴാണ് കിട്ടിയത്. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലെ വൈഫ്, പിന്നെ ഒരു മകള്, മകന്റെ വൈഫ് ഉണ്ട്. സ്കൂളിൽ വർക്ക് ചെയ്യാനാ.
0: അപ്പൊ വെക്കേഷൻ ടൈമാണ്.
1: ചെറിയ കുട്ടിയുണ്ട് ഇപ്പൊ.
0: എല്ലാരും പേര് പറഞ്ഞോളൂ.
1: എന്റെ വൈഫിന്റെ പേര് ഗീത. ഗീത, പിന്നെ മൂത്ത മകൻ ശ്രീനാഥ്,
0: ഓക്കെ,
1: രണ്ടാമത്തെ മകൻ ശ്രീ, ശ്രീഹരി, ശ്രീയാണ്. പിന്നെ വീടിന്റെ പേരും ശ്രീ വെച്ചിട്ടാ, ശ്രീരാഗം. മാര്യേജ് കഴിഞ്ഞു. മൂത്ത ആള് കാർത്തിക എന്നാണ്.
0: ഓക്കെ, ടീച്ചറാണ്.
1: രണ്ടാമത്തെ ആള് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണ്.
0: ഓക്കെ. കുഞ്ഞിക്കുട്ടീസ്?
1: പേരക്കുട്ടി, മൂത്ത ആള് ഗൗരിന്ന്. ആറാം ക്ലാസ്സിലാണ്.
0: ഓക്കെ.
1: രണ്ടാമത്തെ കുട്ടി കുറച്ച് ഡിഫറൻസ് ഉണ്ട്.
0: ഓക്കെ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്താ, ഏത് പാട്ടാ വേണ്ടത് ഇന്ന്? ആ പാട്ടാണ് അല്ലേ? ഓക്കെ. എന്താണ് ആ പാട്ട് ഇത്ര ഇഷ്ടം? ഗോപികയെ നീ കണ്ടു അതല്ലേ?
1: ഗോപാലികെ.
0: ഓക്കെ. എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം? അങ്ങനത്തെ പാട്ടുകൾ, അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടം. ടൂറൊക്കെ പോകുന്ന ആളാണോ? ടൂറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഓ, സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ശബ്ദം കേട്ടാ അത്രയൊന്നും തോന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചി അന്വേഷണം പറയാ, ഞങ്ങളുടെ എല്ലാരുടെ അന്വേഷണം പറയാ. ഇതൊക്കെ മാറിയിട്ട് ഒരു ദിവസം ടൂറൊക്കെ പോ കേട്ടോ. ആ, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ സംസാരിച്ച് വന്നപ്പോ മനസ്സിലായി. അതെ അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്. അപ്പൊ ദാ എല്ലാവർക്കും വേണ്ടിട്ട് ദാ ഈ പാട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാരും അന്വേഷണം പറഞ്ഞേക്ക്. ഓക്കെ, ബൈ. ആ പറഞ്ഞേക്കാം.

0: ഇനി കേൾക്കാം 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, അതിനുശേഷം നോൺ സ്റ്റോപ്പ് റെയിൻബോ. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ ജുവൽ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

ചത്തുരനാര അമ്മ ചോളകനജേ ചത്തുരനാര അമ്മ പക്കടക്കറക്കെ മേ മണ്ണ് കേട്ടാർ ഏ ഭൂസത്തൻ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. വാർത്തകൾ. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ

സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരെ ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നുവെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കറെ

0: സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരെ ഓരോരുത്തരെയായി ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നുവെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് ഹാജരാക്കണമെന്ന് വ്യക്തമാക്കി ഗവർണർ. പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരനാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴുക്കൂട്ടം സൈനിക സ്കൂളിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24,327 വ്യാപാരം അവസാനിപ്പിച്ചു.
1: News Rainbow.

0: ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ദിസ് ഈസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. ഡിയേഴ്സ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് മീ ആർ ജെ റീന.
1: ആൻഡ് ദിസ് ഇസ് മീ ആർ ജെ അരുണിമ.
0: യെസ്, ഇതാ ഞങ്ങൾ രണ്ടുപേരുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ, എന്തുണ്ട് അരുണിമ? വിശേഷം ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഈവനിങ് എന്താ, നല്ല വിശേഷം. പക്ഷേ ഈ ചൂടത്തൊക്കെ കുറച്ച് ക്ഷീണം. എന്താ പറയുക, നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോയി കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. ആ ക്ഷീണത്തോടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു ചെറിയ ക്ഷീണമുണ്ട്.
0: അരുണിമയുടെ ഫേസ് അത് വിളിച്ചോതുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നി എന്തോ ചെറിയൊരു വിഷമൊക്കെ ഫേസിൽ ഇങ്ങനെ കാണുന്നുണ്ട്.
1: നമ്മള് ഇത്രയൊക്കെ ഒരു ദിവസം ഓടുമ്പോ തന്നെ ഇപ്പൊ ഡെയിലി ഈ ചൂടത്ത് പുറത്തു നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ, സമ്മതിക്കണം.
0: സമ്മതിച്ചോളൂ, നമ്മിച്ചല്ലേ. ഒരു രക്ഷയില്ല, അവർ അത്രമാത്രം ജോലി ചെയ്തിട്ടാണ് അവർ വരുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം മാത്രം പോരാ, വെള്ളത്തിനിടയിലും മറ്റു ജ്യൂസും മോര് അങ്ങനെയുള്ള ബട്ടർ മിൽക്ക് അല്ലെ, അതിലുള്ള കാര്യങ്ങളൊക്കെ കുടിച്ച്, മറ്റ ജ്യൂസ് ഒക്കെ കുടിച്ച് ഒന്ന് നല്ല സൂപ്പർ ആയിട്ടങ്ങ് ഇരിക്കുക കേട്ടോ. വിഷമ ക്ഷീണമൊക്കെ മാറ്റി തകർപ്പനായിട്ട് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യാം.
1: അതെ, ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ഞങ്ങളോട് വാട്സപ്പ് വഴിയൊക്കെ അറിയിക്കാവുന്നതാണ്. ഈ ഒരു ടൈം ബാൻഡിന്, അതായത് കുറച്ച് ജിൽ ജിൽ പാട്ടാണ് നമ്മൾ കുറച്ച് സമയത്തേക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ പാട്ട് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക.
0: ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. യെസ്, ഹിയർ കംസ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി വിശ്വാസം.

0: ആകാശവാണി FM റെയിൻബോ 107.5.
1: യെസ്, യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
2: യെസ്, അപ്പൊ ദാ എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഓരോ ദിവസവും ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസത്തിനും അതിന്റേതായ പ്രത്യേകതയുണ്ട്.
1: അതെ,
2: അതിൽ മുഖ്യമായും
1: ഇന്ന് വേൾഡ് അത്ലറ്റിക്സ് ഡേ ആണ്.
2: യെസ്.
1: അപ്പോ എന്താ പറയാ, നമ്മൾ സ്കൂൾ തൊട്ട് നമ്മളെ അല്ലേ ഈ ചാട് ഓട് മറിയ ലോങ് ജമ്പ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറെ ഐറ്റത്തില് പങ്കെടുത്ത് കപ്പ് വാങ്ങിയ, അതായത് ഒളിമ്പിക്സിൽ വരെ പങ്കെടുത്ത് കപ്പ് വാങ്ങിയ ഒരുപാട് പ്രമുഖരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് കുട്ടികളും ഉണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ.
2: തീർച്ചയായും. എങ്ങനെയായിരുന്നു ഈ സ്പോർട്സിന്റെ കാര്യത്തിൽ? എങ്ങനെയായിരുന്നു
1: സ്പോർട്സിന്റെ കാര്യത്തിൽ? ഞാൻ വളരെ വളരെ വീക്കായിരുന്നു. സ്പോർട്സ് എന്താ പറയാ, എല്ലാത്തിനും ഞാൻ പേര് കൊടുക്കുമെങ്കിലും ഏറ്റവും അവസാനം ഓടുന്ന ആളെ ഞാനായിരിക്കും. മറ്റേ ഷോർട്ട് പുട്ട് അത് ഇത്.
2: പക്ഷെ ഞാൻ LP ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് ഓട്ടും ചാട്ടും ഒക്കെ, ഓട്ടത്തിന്റെ കാര്യത്തിൽ ഞാൻ മിടുക്കിയായിരുന്നു കേട്ടോ. പിന്നീട് വലുതായി വലുതായി കുറച്ച് കുങ്ങു വന്നപ്പം ഒരു രക്ഷയില്ല, പിന്നെ ഒന്നുമില്ല.
1: അതാണ് എല്ലാരും ഈ പറയുന്നുള്ള സ്കൂൾ ടൈമിൽ മാത്രമായിരിക്കും അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന വളരെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു നാട്ടില് ഇപ്പൊ കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും മറ്റു രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന അത്ര അതിനുള്ള എൻകറേജ്മെന്റോ കാര്യങ്ങളോ, അതായത് അത് പഠിപ്പിക്കുന്ന അല്ലെ അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഈവൻ പേരൻസിന്റെ കാര്യത്തിലും ഒക്കെ ഈ ഒരു അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി പ്രാധാന്യം കുറവാണ്. അപ്പോ അത് എന്താ പറയാ, അതൊക്കെ പരിഹരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അതെ അതെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രമുഖരായ, നമുക്ക് എന്താ പറയാ, ഒരുപാട് നമ്മളൊക്കെ അഭിമാനം കൊണ്ടിട്ടുള്ള ഒരുപാട് പ്രതിഭകളെയും ഈ ഒരു അത്ലറ്റിക്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
2: തീർച്ചയായും. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ യങ്സ്റ്റേഴ്സിന്റെ അവരിൽ ആ ഒരു കായിക ക്ഷമതയായാലും അവരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും വളർത്തുക എന്നൊക്കെയാണ് ഇതിന്റെ പ്രധാന ഒരു ഉദ്ദേശമായിട്ട് കാണുന്ന ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അല്ലേ. ഓക്കെ, മാത്രമല്ല കുട്ടികളിലായാലും കോളേജ് വിദ്യാർത്ഥികളിലായാലും എല്ലാം ഇതിനുള്ള ഒരു താല്പര്യം അങ്ങ് കൂട്ടുക, ഇതും ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കൂടിയാണ്.
1: ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു കാലത്ത് നമ്മളുടെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാൻ കുട്ടികളെ ഇത് സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ ലഹരി ഉപയോഗവും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ
2: അതിൽ നിന്നും വ്യത്യസ്തം അങ്ങ് മാറി പോകാനുള്ള ചിന്തകൾ
1: ഈ ഒരു അത്ലീറ്റ് ആവുമ്പോ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയോട് നമ്മൾ വളരെ സ്നേഹമുള്ളവരാവും. നമ്മുടെ ബോഡി ഇത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു
2: ആവശ്യമാണ്.
1: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അത് ഡൈവേർട്ട് ചെയ്ത്
2: കൊണ്ടുപോകും. നല്ല കാര്യമാണ് ഇത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.

0: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, അപ്പൊ ഇതെന്താണ് ആദ്യമായിട്ട് ലോക അത്ലറ്റിക് ദിനം സെലിബ്രേറ്റ് ചെയ്തതെന്ന് അറിയാമോ? 1996 ഈ ഒരു ലോക അത്ലറ്റിക്സ് ദിനം ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ ആരോഗ്യ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ ഇതുപോലുള്ള കായിക മേഖലയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു എല്ലാവരെയും സഹായിക്കും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെന്തൊക്കെയാണ് ഇതിനെ കുറിച്ച്? എന്തായാലും കുട്ടിക്കാലത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരികയായിരുന്നു.
1: അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഒരുപാട് കോളേഴ്സിന് മേ ബി പറയാനുണ്ടാവും അല്ലേ.
0: അവരുടെ ആ ഒരു ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ആയതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
1: നിങ്ങളുടെ കോമ്പറ്റീഷൻസിനെ കുറിച്ച്, നിങ്ങൾക്ക് ഗപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച്,
0: ചാമ്പ്യൻ ആയിട്ടുണ്ടെങ്കിൽ,
1: എന്തായാലും ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആയതുകൊണ്ട് കപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും അതൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു ലൈഫിലുള്ള അങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ പറയാനായിട്ട് ഞങ്ങളെ വിളിക്കാം.
0: യെസ്, ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101.
1: യെസ്, അപ്പോ ഒന്നുകൂടി പറയാം, 0484-242-8101 ആണ് നമ്മളെ വിളിക്കാനുള്ള നമ്പർ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് നമുക്കൊരു പാട്ട് ഇട്ട് തിരിച്ചു വരാം അല്ലേ.
0: യെസ്.

0: This is Ring FM 107.5. Musically yours. നമ്മൾ ലാസ്റ്റ് കേട്ട പാട്ട് കൂലി എന്ന മൂവിയിൽ നല്ല അടിപൊളി പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്. സമയം 5:39:59 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. യെസ്,
1: യെസ്. അപ്പൊ കൂടെ ഉള്ളത് ആർജി അരുണിമ ആൻഡ്
0: ആർജി റീന.
1: യെസ്, അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു വെറൈറ്റി സംഭവവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്.
0: വെറൈറ്റി ഗെയിമാണ്. മാക്സിമം 20 seconds ആണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സമയം. 3 ചോദ്യങ്ങളുണ്ട്. ഓക്കെ,
1: അതെ, ചോദ്യങ്ങൾ എന്താണെന്ന് ഇപ്പൊ പറയണ്ട. പക്ഷേ അത് ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇന്ന് വേൾഡ് അത്ലറ്റിക്സ് ഡേ ആണ്. അപ്പോ ആ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അതിന്റെ പരിസരത്ത് കൂടി വരുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ കൂടെ ഈ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് വിളിക്കാം. 0484-242-8101 ഒന്നുകൂടെ പറയാം. 0484-242-8101 ആണ് വിളിക്കേണ്ട നമ്പർ.
0: യെസ്, അപ്പൊ നമുക്ക് കോൾസ് വരുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് അതങ്ങ് ഡ്രോപ്പ് ആയി പോയി. കുഴപ്പമില്ല, നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്നോളൂ, ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗിലാണ് കേട്ടോ.
1: അപ്പൊ
0: എന്താണ് സ്പോർട്സ് ടേം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോന്നിനും ഓരോ ടേം ഉണ്ടല്ലോ, ഓരോ കളികൾക്കും.
1: അത് കുറച്ച് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അവർ വിളിക്കുമ്പോ ഒരാള് പങ്കെടുത്ത് കഴിയുമ്പോ ബാക്കിയുള്ളവർക്ക് അതൊരു മനസ്സിലാവും.
0: നമുക്ക് ആ കോളർ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ കോള് വീണ്ടും,
1: അതെ, വരുന്നു, കട്ടാവുന്നു, വരുന്നു,
0: കട്ടാവുന്നു, മനസ്സിലായില്ല. നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. യെസ്, നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ, ഹലോ.
0: എന്തായാലും അതും നമുക്ക് അങ്ങ് ഡ്രോപ്പ് ആയി പോയി. പ്രതീക്ഷയോടെ ഞങ്ങൾ ആരാണ്

0: എന്ന് അറിയാനായിട്ട്
1: അതെ, ആ ആവേശത്തോടെ മത്സരിക്കാൻ
0: പണി കൊടുക്കാം എന്ന് വെച്ച് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലായിരുന്നു. കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാം, ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഞങ്ങളും ഇവിടെ റെഡിയാണ്. വിളിക്കേണ്ട നമ്പർ ദാ ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കാം, കാരണം പുതിയതായിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നവരെങ്കിൽ ആ ഒരു നമ്പർ നമ്മൾ ഒരു ടൈം പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങ് തങ്ങില്ലല്ലോ. ആ നമ്പർ ഇതാണ്, 0484-242-8101. യെസ്, ഹലോ,
1: ആണോ അപർണ? എവിടുന്ന വിളിക്കുന്നേ? തിരക്ക് പിടിച്ചെവിടെങ്കിലും പോവാണോ? ഓ, അതിനാണോ? നമ്മളെക്കാളിലും പുള്ളിക്കാണ് വെപ്രാളം. തുടങ്ങണ്ടേ, ഗെയിം തുടങ്ങണ്ടേ, നിങ്ങളിങ്ങനെ സമയമാകാക്കാണോ? അങ്ങനെയാണോ? എന്താണ്, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: എന്ത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ പോയത്?
1: പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണെന്നാ.
0: ഞാനും അത് തന്നെ വിചാരിച്ചത്. ഞങ്ങള് രണ്ടുപേരെയും പറ്റിച്ചു കളഞ്ഞല്ലേ.
1: അയ്യോ, ശരിക്കും ചെറിയ കൊച്ചാന്നേ പറയുള്ളൂ. ഞാൻ ഞെട്ടി,
0: ഞാനും ഞെട്ടി, കേട്ടുകൊണ്ടിരിക്കുന്നവര് ഞെട്ടിയിട്ടുണ്ടാവും.
1: അതെ, ഞാൻ വിചാരിച്ചു കൊച്ചു പിള്ളേരൊക്കെ ആവുമ്പോ ആ ആവേശമാണ് എന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും എന്താ പറയാ, ശബ്ദത്തില് മാത്രല്ല മൊത്തത്തിൽ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പേരൊന്നുകൂടെ പറയോ, പേരൊന്നുകൂടെ പറയോ. അപർണ, അപർണ. അപ്പൊ അപർണ റെഡിയല്ലേ?
0: അപർണ 22nd ആണ് നമ്മുടെ ടൈം. ഓക്കെ, റെഡി? ഓക്കെ അപർണ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്മാഷ്, വോളിബോൾ, ഹോക്കി, ജൂഡോ, ഏത് പദമായിട്ടാണ് സ്മാഷ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
1: ഞങ്ങൾ മൂന്ന് ഓപ്ഷൻസ് തരാം, നമുക്ക് ഒന്നും കൂടി
0: റീസ്റ്റാർട്ട് ചെയ്യാം.
1: ആദ്യം നമ്മള് ഒരു ടേം പറയും, അതായത് ഒരു ഒരു ടേം പറയും. ആ ടേം ഏത് ഗെയിമിനോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്,
0: പറഞ്ഞു തരേണ്ടത്.
1: മൂന്ന് ഓപ്ഷൻസും തരും,
0: അത് റൈറ്റ് ആൻസർ ഞങ്ങളോട് പറഞ്ഞു തരണം, ഏതായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഒക്കെ തീർന്നതിന് സംശയം ഉണ്ടോ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം? റിയൽ കറക്റ്റ് ആയില്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ അപർണ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്മാഷ്, വോളിബോൾ, ഹോക്കി, ജൂഡോ, ഉത്തരം ഏതാണ്, റൈറ്റ് ആൻസർ ഏതാണ്? തെറ്റിച്ചു.
1: അതെ, ഈ സ്മാഷ് എനിക്ക് തോന്നുന്നു അപർണയ്ക്ക് ഗെയിം കുറച്ചും കൂടെ മനസ്സിലാവേണ്ടത്. അതായത് ഈ സ്മാഷ് എന്ന് പറയുന്ന ടേം ഏത് ഗെയിമിലാണ്, നമ്മൾ ഈ തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസിലുള്ള ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന
0: പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഏത് ഗെയിമിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാലോ. ഓരോ ചെറിയൊരു കാര്യം പറഞ്ഞാണ്, മനസ്സിലായോ? അപ്പൊ ഈ പദം നമ്മൾ സ്പോർട്ട് ഈ കായിക ഇനത്തിലെ ഏത് ഏത് മേഖലയിലാണ് ഉപയോഗിക്കുന്നത് ഈ സ്മാഷ് എന്ന പദം? അപ്പൊ ഞങ്ങൾ മൂന്ന് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്നാണ് ഒരെണ്ണം കണ്ടുപിടിച്ച് പറയേണ്ടത്. രണ്ടെണ്ണം അത് തെറ്റാണ്, ഒരെണ്ണമാണ് അതിന്റെ റൈറ്റ് ആൻസർ. ഇപ്പൊ എന്തായാലും മനസ്സിലായോ? ഇനിയും ഗെയിം
1: നമുക്ക് ഒരെണ്ണം കൂടി ചോദിക്കാം,
0: ഒരെണ്ണം കൂടിയും ചോദിക്കാം. ഇത് തന്നെ നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, കുഴപ്പമില്ല, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല.
1: ഓക്കെ,
0: ഓക്കെ അപർണ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. സ്മാഷ്, ഫുട്ബോൾ, ഹോക്കി, വോളിബോൾ. റൈറ്റ് ആൻസർ. ഇനി ജാബ്, ബോക്സിംഗ്, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്. ജാബ്, ജാബ്, ബോക്സിംഗ്, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്. തെറ്റിച്ചു.
1: സാറില്ല, നമ്മുടെ സമയവും ഏകദേശം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ആൻസർ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
0: ഒരു ആൻസർ.
1: ഏത് പാട്ടാണ്, ഏതാണ്? ആ, അതിലെ ഏത് പാട്ട്? ഓക്കെ ഓക്കെ, ആ പാട്ട്. അടുത്ത പാട്ട് കഴിഞ്ഞ ശേഷം ആ പാട്ട് വരും കേട്ടോ.
2: ഓക്കെ,
1: ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
0: ഓക്കെ
2: ഓക്കെ, ബൈ.

0: യെസ് ദാ സമയം 5:50 58 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ ദാ നമുക്കപ്പം നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരും നോക്കാം. ഹലോ
1: ഹലോ,
2: ഇതാരാണ്?
1: നീത.
2: അനീത. ഓക്കെ, അനീത എവിടുന്നാണ്?
0: എന്ത് ചെയ്യുന്നു? ഓക്കെ, ഈ സ്പോർട്സ് മേഖലയായിട്ട് എന്താണ്?

0: കുട്ടിക്കാലത്തൊക്കെ നല്ല സ്പോർട്സ് മേഖലയിലൊക്കെ സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഏത് മേഖലയായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹലോ അനിത, ഒന്ന് ഫോൺ അടുത്ത് പിടിച്ച് സംസാരിക്കുമോ? നമുക്ക് ക്ലിയർ ആവുന്നില്ല സംസാരിക്കുന്നത്.
1: ലോങ് ജമ്പ്.
0: ലോങ് ജമ്പിനായിരുന്നോ? എന്നിട്ട് ലോങ് ജമ്പിന് ഗപ്പ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അത് മതി. അപ്പൊ സ്കൂളില് സ്ഥിരമായിട്ട് സ്പോർട്സ് ഐറ്റംസിൽ, സ്പോർട്സും ഗെയിംസിലും ഒക്കെ മത്സരിക്കുന്ന ആളായിരുന്നു അല്ലേ? അപ്പൊ എന്നാ ഇപ്പം എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഈ മാരത്തോണോ ഓട്ടം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ഇപ്പൊ എന്താണ് കറന്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ? ഓക്കേ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം. റെഡിയാണോ? ഓക്കേ. റീന?
2: യെസ്.
0: റീന റെഡിയാണോ?
2: ഞാനും റെഡിയാണ്. ഞാനിങ്ങനെ അരുണിമ്പ് ചോദിച്ചു കഴിയട്ടെ, എന്നിട്ട് വേണല്ലോ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ?
0: അതെ.
2: ഓക്കേ. ഫ്രീ കിക്ക്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ഏതാണ്?
0: ഫുട്ബോൾ.
2: ഹുക്ക് പാസ്, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഹുക്ക് പാസ്, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഹുക്ക് പാസ്.
0: ഓപ്ഷൻസ്?
2: ഹുക്ക് പാസ്, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്. നമ്മുടെ സമയമൊക്കെ കുറെ അങ്ങ് കഴിഞ്ഞു. ബാസ്കറ്റ്ബോൾ റൈറ്റ് ആൻസർ ആണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സമയം ഒരുപാട് അങ്ങ് സെക്കൻഡ്സ് കഴിഞ്ഞ, ഒരു 10-12 seconds അങ്ങ് കഴിഞ്ഞു പോയല്ലോ. എന്ത് ചെയ്യുവാനിതാ? എന്തെങ്കിലും കാര്യമൊക്കെ അറിയാം, പക്ഷെ ഇങ്ങനൊരു പണി കിട്ടിയില്ലേ. പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഒരെണ്ണെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞല്ലോ അല്ലേ. നമ്മള് വനിതകൾ മിടുക്കികളാണ് അല്ലേ?
0: തീർച്ചയായിട്ടും വനിതകൾക്ക് എന്താണ് ഒരു പ്രശ്നം? ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും മത്സരിക്കാൻ കാണിച്ച ഒരു സ്പിരിറ്റിന് എന്താ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. അപ്പൊ എന്തായാലും വീണ്ടും തിരിച്ച് ഈ ഓട്ടത്തിലേക്കും ചാട്ടത്തിലേക്കും ഒക്കെ ഒന്ന് വാ. അപ്പോ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കണമല്ലോ നമ്മള്.
2: നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ മൈൻഡ് ഒക്കെ എപ്പോഴും ഹെൽത്ത്, ശരീരം പോലെ തന്നെ മനസ്സും നല്ല സന്തോഷമൊക്കെ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇക്കാര്യത്തിലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണ്ടേ അനിത? ഓക്കെ ഓക്കെ.
0: ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്നുള്ള പരിപാടിയാണ്.
2: ആ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലെ ഗെയിം ടൈം ആണിതിപ്പോ ഞങ്ങളുടെ. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു വിളിക്കുന്നത്.
0: അപ്പൊ റെയിൻബോയിൽ ഇത് ആദ്യത്തെ വിളിയാണ് അല്ലേ?
1: അല്ല, റെയിൻബോയിൽ വേറെ പരിപാടികളൊക്കെ ഞാൻ സ്ഥിരം പരിപാടി ഒരു ഇതായിരുന്നു, പ്രേക്ഷകരായിരുന്നു.
0: ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ.
2: ഓക്കെ,
0: തീർച്ചയായും. താങ്ക് യു.
2: യെസ്, ദ സമയം 5:55 ആയിട്ടുണ്ട്. ഓൺ ദി ഗുഡ് റൈറ്റ് മ്യൂസിൽ നമ്മുടെ ഗെയിം ടൈം ആണ്. ഗെയിമിലേക്ക് വിളിക്കേണ്ട നമ്പർ ദാ പറഞ്ഞേക്കൂ, നമ്മൾ മറക്കണ്ട.
0: 0484242810 ആണ് വിളിക്കേണ്ട നമ്പർ. 0484242810.

0: യെസ്, സമയം ദാ 6 മണി കഴിഞ്ഞ് 8 മിനിറ്റും 6 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ ഗെയിം ടൈം ആണ്. ഗെയിം ടൈം ഓപ്പൺ ആണ് ഗെയിം ഫ്ലോർ. യെസ് ദാ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഇവിടെ ഇന്ന് വേൾഡ് അത്ലറ്റിക് ഡേ പ്രമാണിച്ച് ഞങ്ങൾ സ്പോർട്സുമായിട്ട് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 0484-242-8101 ആണ്. നമുക്ക് കോളുകൾ വരുന്നുണ്ട്, പക്ഷേ കണക്ട് ആവുന്നില്ല അല്ലെ?
0: കണക്ട് ആവുന്നില്ല, അതാണ് ചെറിയൊരു പ്രശ്നം. പ്രോബ്ലം ഇല്ല, പക്ഷേ ഞാൻ അരുണിമയെ ഒന്ന് തോൽപ്പിക്കാനായിട്ട് ഒരു നോട്ട്.
1: ആ, ഇനി എനിക്കിട്ടുള്ള പണിയാണ് അല്ലേ?
0: അരുണിമ, ഓക്കെ ചോദിക്കാം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളണം. ഡെഡ് ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
1: അയ്യോ, ഡെഡ് ബോളോ? ക്രിക്കറ്റ്.
0: ക്രിക്കറ്റ് റൈറ്റ് ആൻസർ. ഈ ചോദിക്കല്ലോ, ഇനി എല്ലാം പറഞ്ഞു കളഞ്ഞാലോ? അപ്പൊ എല്ലാം
1: വെറുതെയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്.
0: അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് അവരോട് ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അരുണിമ തകർത്ത് ഉത്തരം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനൊരു തപ്പലൊക്കെ വരുന്ന ചോദിച്ചു, പക്ഷെ
1: അല്ല
0: ചേട്ടാ, വിതിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു.
1: ഡെഡ് ബോൾ ഇങ്ങനെ എവിടെയോ കേട്ടൊരു ഓർമ്മ ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതുപോലെ ഇതൊക്കെ ഒരുപാട് അറിയാവുന്ന ആൾക്കാരുണ്ടാവും, ചാടി കയറി പറയാൻ താല്പര്യമുള്ള ആൾക്കാരെ കാണും. അപ്പൊ നിങ്ങളുടെ കോളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
0: യെസ്, അപ്പോൾ ഒരുപാട് പേർ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം, സ്പോർട്സിനോട് താല്പര്യമുള്ളവരാകാം, നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഇപ്പോഴും സ്പോർട്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നവരുണ്ടാകുന്ന നിങ്ങൾക്കുള്ള സമയമാണിത് ഞങ്ങളെ വിളിക്കേണ്ട നേരം. നേരം 6 മണിയും 9:48 ഒരിക്കൽ കൂടി ആ നമ്പർ ദാ ഞങ്ങൾ ഇവിടെ പറയുകയാണ്, 0484-242-8101. അപ്പൊ ദാ നമുക്കിനി നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം. അപ്പൊ വേഗം വിളിച്ചോളൂ, ഞങ്ങളിവിടെ റെഡിയാണ് നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്കായി.
2: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ

0: 107.5 FM റെയിൻബോ.
1: യെസ്, സമയം 6:13 അൻപത് സെക്കൻഡും കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ ആർജെ റീന
2: ആൻഡ് ആർജെ അരുണിമ.
1: യെസ്, ഞങ്ങളിങ്ങനെ ഗെയിമിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പോർട്സ് ടേം ഉണ്ടല്ലേ, ആ ഒരു ടേമിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഗെയിമായിട്ട് ഇന്നത്തെ ഒരു ടൈമിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പം ജോയിൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് കോളർ ഷിഫാസ് ആണ്.
2: ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം
2: ഷിഫാസ്, എവിടെ നിന്നാ വിളിക്കണ്ടേ?
3: ഞാൻ കൊടുങ്ങല്ലൂർ.
2: കൊടുങ്ങല്ലൂർ നിന്ന്. ഇപ്പൊ എന്താണ് വൈകിട്ട് ഈ ഈവനിംഗിൽ എന്താണ് പരിപാടി?
3: ഇപ്പൊ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ തിരിച്ച് നാട്ടിലോട്ട് എത്തണുള്ളൂ.
1: അപ്പൊ എവിടെയായിരുന്നു?
3: ഞാന് പാലുവ.
2: ഇങ്ങനെ ഈ വൈകുന്നേരം ഈ പറയുന്ന പോലെ നാട്ടിലൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
3: ഞങ്ങള് കാലത്ത് കളിക്കാറുണ്ട്, ഗെയിം കളിക്കാറുണ്ട്. വൈകുന്നേരം പൊതുവെ എല്ലാരും ഫ്രണ്ട്സ് കൂടാറുണ്ട്.
1: എന്ത് ഗെയിമാണ് കളിക്കാറുള്ളത്? എന്ത് ഗെയിമാണ്?
3: ഷട്ടിലും ക്രിക്കറ്റും
1: കളിക്കാറുണ്ട്.
2: കണ്ണൻ ക്രിക്കറ്റ്? ഓക്കെ, അപ്പൊ അടിപൊളി. അപ്പൊ സ്പോർട്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ടേംസ് ഒക്കെ എന്തായാലും അറിയായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ റീന ചോദിച്ചോ.
1: യെസ്, ബുൾസൈ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഷൂട്ടിംഗ്, വാട്ടർ പോളോ, ടെന്നീസ്, ടേബിൾ ടെന്നീസ്. ബുൾസൈ.
2: ഹലോ, ബുൾസൈ ആണ് ടേം. ബുൾസൈ, ബുൾസൈ.
1: ഷൂട്ടിംഗ്, വാട്ടർ പോളോ, ടേബിൾ ടെന്നീസ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റൈറ്റ് ആൻസർ. നമ്മുടെ സമയവും
2: നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം.
1: ഒരെണ്ണം ചോദിക്കാം. ബട്ടർഫ്ലൈ സ്ട്രോക്ക്, സ്വിമ്മിംഗ്, ഐസ്. ബട്ടർഫ്ലൈ സ്ട്രോക്ക്, സ്വിമ്മിംഗ്, ഐസ് ഹോക്കി, ബേസ്ബോൾ. റൈറ്റ് ആൻസർ.
2: പുലിയാണല്ലോ.
1: അടുത്തൊന്നും കൂടി ചോദിക്കാം, കുഴപ്പമില്ല. നമ്മുടെ ഗെയിമിന് പുറത്തായെങ്കിലും അറിയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം ആൻസർ പറഞ്ഞിട്ട് ടൈമിനുള്ളില് 20 സെക്കൻഡിനുള്ളില്. ജബ്, ജബ്, ജാബ്, ബോക്സിംഗ്, ജാവിംഗ് ത്രോ. നേരത്തെ ഒരു കോളറോട് ചോദിച്ചു, പക്ഷെ ആ കോളർ ആൻസർ തെറ്റിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ ബാക്കി വന്നത്. ഓക്കെ, രണ്ട് ഓപ്ഷൻ ആയിട്ട്. ജാബ്, ബോക്സിംഗ് ആൻഡ് ജാവലിംഗ് ത്രോ. തെറ്റിച്ചു. എവിടെ തെറ്റിച്ചു?
2: നമ്മള് തെറ്റിപ്പിക്കാനായിട്ട് ചോദിച്ച പോലെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അഫ്സൽ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം കേട്ടോ.
1: ഷിഫാസ്, ഷിഫാസ്.
2: ഓ സോറി, മൈ മിസ്റ്റേക്ക്, സോറി. അപ്പൊ എന്തായാലും ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞോളൂ, ഒരു അടിപൊളി പാട്ട് പറഞ്ഞോളൂ. നമ്മള് നെക്സ്റ്റ് ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈമിന്റെ ഇടയിൽ നമ്മൾ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കണേ.
1: ഓക്കെ, ബൈ ബൈ. യെസ്, കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഷിഫാസ് ആയിരുന്നു നമുക്കിപ്പോ ഉണ്ടായിരുന്നത്. അപ്പൊ ഡിയസ്, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ

0484-242-8101. യെസ്, അപ്പൊ ദാ വേഗം പോകുന്നുള്ളൂ.

0: ഹലോ, പേര് പറയൂ.
1: എന്റെ പേര് അഫ്സൽ എന്നാണ്.
0: അഫ്സൽ എവിടുന്നാ?
1: എറണാകുളം.
0: കലൂരിന്ന്? വളരെ അടുത്തുനിന്നാണ് വിളിക്കുന്നത്. ഏത് സ്പോർട്സ്, ഏതായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോ പങ്കെടുത്തു കപ്പ് വാങ്ങിച്ചോണ്ടിരുന്ന സ്പോർട്സ് ഐറ്റം?
1: ഞാൻ കൂടുതലും ക്രിക്കറ്റ് കളിയായിരുന്നു.
0: ഓക്കേ, അപ്പൊ ആരെ ഇപ്പം എന്താ പറയാ, സച്ചിൻ ആണോ ധോണി ആണോ കോഹ്ലി ആണോ, ആരെ ഇഷ്ടം?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ. അദ്ദേഹം കളി നിർത്തിയപ്പോ കളി കാണൽ നിർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ.
0: ഞങ്ങൾ അതിനെ കുറിച്ച് ശരിക്കും സച്ചിന്റെ ബർത്ത്ഡേക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതുപോലെ ഒരാളാണ്. ഓക്കേ, അപ്പൊ ഇപ്പം ക്രിക്കറ്റ് കാണാറൊന്നുമില്ല?
1: ഇപ്പം വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ സച്ചിൻ പോയതോടുകൂടി ക്രിക്കറ്റിന്റെ ആ ഒരു പ്രാന്തം അവസാനിച്ചു.
0: ഓ ഓ,
1: ആയിട്ട് ഇപ്പൊ IPL വന്ന് നമ്മുടെ സഞ്ജു സാംസൺ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
0: ആ, അപ്പൊ ശരിക്കും പറഞ്ഞ സഞ്ജു ഇങ്ങോട്ട് കേറിയതിന് ശേഷം ഒരു വല്ലാത്ത മാറ്റം ഉണ്ടല്ലേ?
1: ഓ, തീർച്ചയായിട്ടും തീർച്ചയായും.
0: എല്ലാവർക്കും ഒരു ആവേശം തിരിച്ചു വന്നു.
1: ആവേശം തിരിച്ചു വന്നു, ക്രിക്കറ്റിനോടുള്ള ആ ഒരു എന്താ പറയാ, സ്നേഹം കൂടി നമുക്ക്.
2: അപ്പൊ എന്തായാലും തുടർന്നുകൊണ്ടിരിക്കും ആ സ്നേഹം. ഇപ്പോഴും എന്തെങ്കിലും കളിക്കാറുണ്ട്, എന്തെങ്കിലും ഗെയിംസ് ഒക്കെ?
1: ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ ക്രിക്കറ്റ് ഒക്കെ കളിക്കാറുണ്ട്.
0: ഓക്കേ, വെരി ഗുഡ്.
2: ആ ഒരു ഇഷ്ടം തുടരുന്നു അല്ലേ?
1: അതെ അതെ അതെ, ക്രിക്കറ്റ് ആണ് നമ്മുടെ പണ്ട് മുതലുള്ള ഇഷ്ട ഗെയിം.
0: ഓക്കേ, അപ്പൊ എന്തായാലും ദേ ഇവിടെ റീന ഗെയിം ഒക്കെ ആയിട്ട് റെഡിയാണ്, ചോദിക്കട്ടെ?
1: ചോദിച്ചോളൂ.
2: ഓക്കേ, പഗ് ലിസ്റ്റ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബാഡ്മിന്റൺ?
0: പഗ് ലിഫ്റ്റ്, ബോക്സിംഗ്, നെക്സ്റ്റ് എന്താണ്?
2: ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബാഡ്മിന്റൺ. പറഞ്ഞോളൂ.
1: വെയ്റ്റ് ലിഫ്റ്റിംഗ്.
2: തെറ്റിച്ചു. അപ്പൊ എന്തായാലും ചാൻസ് ഇനി വേണ്ട. ഒരെണ്ണം കൂടി ചോദിച്ചേക്കാം. അരുണിയും എന്നോട് ചോദിക്കലും ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും ചോദിക്കാത്ത ആളാണ്. അല്ലെങ്കിൽ പാസ് പറഞ്ഞ് ഇങ്ങനെ ഗെയിം ചെയ്യും. പക്ഷെ ഇന്ന് പരിണിമ പറഞ്ഞു
0: ആവേശത്തോടെ വിളിക്കുന്നതാക്കാൻ പാടില്ല.
2: അടുത്ത് ചോദിക്കാം. പെനാൽറ്റി, നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ചോദിക്കാം. പെനാൽറ്റി ഫുട്ബോൾ
0: ഓപ്ഷൻ പോലെ വേണ്ടായിരുന്നു.
2: അപ്പൊ ഇനി മതിയില്ലേ, വിളിച്ചത് വെറുതെ ആയില്ല. ഞാൻ ഉത്തരം പറഞ്ഞു, സന്തോഷമായി അല്ലേ? ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നത് റെയിൻബോയിലേക്ക്.
0: അടിപൊളി. അപ്പൊ ആ ഭാഗ്യം ഞങ്ങൾക്കാണ് കിട്ടിയത്. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു പുതിയ ഫാസ്റ്റ് ആയിട്ടുള്ള, പുതിയതോ പഴയതോ, ഒരു ഫാസ്റ്റ് നമ്പർ പറഞ്ഞോളൂ. പുതിയതെന്ന് വേണമെന്നില്ല, ഇഷ്ടമുള്ള ഒരു ഫാസ്റ്റ് നമ്പർ പറഞ്ഞോളൂ.
2: ഒരു അടിപൊളി പാട്ട്. അടിപൊളി.
0: ആ, രാവിൻ പൂന്തേൻ തേടും പൂമ്പാറ്റല്ലേ അല്ലേ? ഓക്കേ ഓക്കേ. അപ്പൊ എന്തായാലും ഈ ഒരു ഒരു സോങ് കഴിഞ്ഞ് അടുത്ത സോങ് ആയിട്ട് നമുക്ക് അതിടാം കേട്ടോ.
2: അപ്പൊ കേട്ടോണ്ടിരിക്കുക. ഓക്കേ,
0: താങ്ക് യു സോ മച്ച്.
2: എന്തായാലും അഫ്സലായിരുന്നു നമുക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അഫ്സിൽ മാക്സിമം ഉത്തരം പറയാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തില്ല. 6:25 അവൾ ഡിഎസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു. ആകാശവാണി കൊച്ചിഫം റെയിൻബോ 107.5. ഇപ്പോൾ ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക്കിൽ ഗെയിം ഫ്ലോർ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഞങ്ങൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484242-8101. ഈ നമ്പർ പറയണം ഒരിക്കൽ കൂടി,
0: 0484242-8101.
2: ഓക്കേ.

0: യെസ്, ആ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം 6:21:32 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പോൾ ഗെയിം ടൈം ആണ്. ഗെയിം ഫ്ലോർ ഓപ്പൺ ആയിരിക്കുന്ന നേരം, ഞങ്ങളെ വിളിക്കേണ്ട നേരം. നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ,
1: ഹലോ.
2: ഹലോ.

0: യെസ് ദാ നല്ല അടിപൊളി പാട്ട് അല്ലേ. സിത്താര കൃഷ്ണകുമാർ ആലപിച്ച നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്. 6 മണിയും 38 മിനിറ്റും 21 സെക്കൻഡും ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇപ്പോൾ ഗെയിം ഫ്ലോർ ഓപ്പൺ ആയിരിക്കുന്ന നേരം. ദാ ഞങ്ങൾ കൂടെ ഉണ്ട് ഞാൻ ആർ ജെ റീന,
1: ആർ ജെ അരുണിമയാണ് ഇവിടെ.
0: അപ്പോൾ ദാ എന്തൊക്കെയുണ്ട്, ബാക്കി എന്തൊക്കെയാണ്, എന്തൊക്കെ വിശേഷങ്ങളുണ്ട്?
1: എന്തൊക്കെ വിശേഷങ്ങൾ?
0: ചൂടുകാലാണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം.
1: അതെ, ചൂടാണ് എല്ലായിടത്തും അല്ലേ?
0: ചൂടാണ് വിഷയം. ചൂടിങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുവാണല്ലേ.
1: അതെ,
0: എത്ര പറഞ്ഞാലും മതി വരില്ല, അങ്ങ് പൊള്ളി പോവാണല്ലേ.
1: അത്
0: മാത്രം ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഒന്ന് വാടിയിട്ടുണ്ടല്ലോ, ആരെങ്കിലും പറയാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു വാടലാണല്ലേ.
1: എല്ലാവർക്കും ഒരു വാട്ടുണ്ട്,
0: ആരെ കണ്ടാലും പറയും ഒരു വാടി പോയല്ലോ.
1: അല്ല, എല്ലാവർക്കും ഒരു ക്ഷീണം. അതായത് നമ്മളിപ്പോ കൂടുതല് ഈ പറയുന്ന പോലെ പുറത്തേക്ക് ഇറങ്ങി ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരുമ്പോൾ അവർക്ക് പൊതുവെ നല്ല ക്ഷീണവും അനുഭവപ്പെടാറുണ്ട്.
0: പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പോലും ഭയങ്കര ചൂടാണല്ലോ, നമ്മൾ ആ ഒരു ക്ഷീണത്തിലേക്ക് നയിക്കുന്നു, വളരെ ടയർഡായി പോവാണ് ആരായാലും.
1: അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എയർ കണ്ടീഷന്റെ കച്ചവടം ഒക്കെ പൊടി പൊടിക്കുകയാണ്. പലയിടത്തും എ സി കിട്ടാനില്ല, പല കമ്പനികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചൂടപ്പം പോലെ വില കുറഞ്ഞ, ഏറ്റവും കുറവ് വിലയുള്ള എ സികളൊക്കെ ചൂട പോലെ
0: വിറ്റുപോവാണ്.
1: അത് കഴിഞ്ഞ് പിന്നെ ഒരു നിവർത്തി ഇല്ലാതെ ആൾക്കാര് വില കൂടിയതിലേക്ക് പോകുന്നു. അപ്പൊ പിന്നെ അവര് നെക്സ്റ്റ് സ്റ്റോക്ക് എടുക്കുമ്പോ അത് പുതിയ, അതായത് അപ്പൊ വില കൂടുകയാണ്. അതായത് എ സിയുടെ വിലയും കൂടിക്കൊണ്ട് കൂടി. അത് മാത്രമല്ല, ഇപ്പൊ എ സി വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം പിടിക്കുന്നുണ്ട്.
0: അത്രയ്ക്ക് മാറ്റമായില്ലേ, കാരണം അത്രമാത്രം എ സിയുടെ ഉപയോക്താക്കൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതെ രക്ഷയില്ല എന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള പവർ കട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടു പോകുമ്പോഴാണ് നമ്മള് അല്ലേ രാത്രിയൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത്
0: ചിലപ്പോൾ തുടർച്ചയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴേലും ചില ദിവസങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: കാരണം ഇതുവരെ ഇത്രയും ഒരു, കാരണം
0: കറണ്ടിന്റെ ആ ഉപയോഗം അത് അത്രയും വന്നിട്ടില്ല,
1: വേറെ നിവർത്തി ഇല്ല,
0: വേറെ നിവർത്തി ഇല്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് താങ്ങാനുള്ള ശേഷി ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 3-4 ദിവസത്തേക്ക് കുറച്ച് സമാധാനം.
1: ഇപ്പം അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു, കുറച്ച് ദിവസം മുമ്പായിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഓക്കെയാണ്, എനിക്ക് തോന്നുന്നു മഴയൊക്കെ പെയ്ത് ആ ഒരു ദിവസമൊക്കെ ഇന്ന് ചൂട് കുറഞ്ഞായിരുന്നു, വീണ്ടും ചൂട്
0: ചൂട് രാവിലെ വരുമ്പോ വീണ്ടും ഒരു രക്ഷയില, വീണ്ടും പഴയതിലേക്ക് എന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. പെട്ടെന്നുള്ള ആ ഒരു തണുപ്പ്, രാത്രി വരുമ്പോ മഴ വരും, ആ ചെറിയൊരു തണുപ്പ് പല പല അസുഖങ്ങളിലേക്കും എല്ലാരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളതും ടയർഡാവുള്ള ഒരു കാരണമാണ് കേട്ടോ.
1: അല്ല, ഇനിയിപ്പോ എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന മഴക്കാലം എങ്ങനെയാണെന്നുള്ളതും കാത്തിരുന്ന് കാണണം. മഴയായാലും അതും പ്രശ്നമാണ്, സത്യം പറഞ്ഞാൽ എന്തായാലും കൂടിപ്പോയി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ്.
0: എല്ലാം വിധമായിട്ടും മതിയില്ലേ, അത്രയും മതി.
1: കുറേശ്ശെ കുറേശ്ശെ
0: ആണ് ഓക്കെ. അപ്പൊ ഇന്ന് മറ്റു പല പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലോ.
1: അതെ, ഇന്ന് എനിക്ക് തോന്നുന്നു അതെ, നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് ഒരുപാട് സംഭാവന, നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിറന്നാൾ കൂടിയാണ് ഇന്ന്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബർത്ത്ഡേ ആണ്.
0: അതെ, ആദ്യത്തെ നൊബേൽ പ്രൈസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നല്ലോ.
1: അതെ അതെ. അപ്പോ എന്തായാലും എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാര് ഇപ്പോഴും എന്താ പറയാ അല്ലെ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ എത്ര പേര് ഓർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റീനയ്ക്ക് അഭിപ്രായം?
0: ഓർക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇന്ന് ജന്മദിനമാണ് എന്ന് പറയുമ്പോൾ അറിയുമ്പോൾ തന്നെ ഒക്കെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സമാഹാരത്തിന് കിട്ടിയ നൊബേൽ പ്രൈസ്,

0: ഏറ്റവും വലിയ പിടിപെടലാണല്ലോ, ഏറ്റവും വലിയൊരു അവാർഡാണ് നൊബേൽ പ്രൈസ്. ആ ഒരു അവാർഡ് കിട്ടിയതിലൊക്കെ നമുക്ക് വളരെ അഭിമാനമുണ്ട് ആ ഒരു കാര്യത്തിൽ. അതും ആദ്യത്തെ തന്നെ യൂറോപ്യനല്ലാത്തൊരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ.
1: ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ഒരു നേട്ടമല്ല, പല നേട്ടങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അദ്ദേഹത്തിനെ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി അല്ലെ ഒന്നുകൂടെ നമ്മൾ ഓർക്കുകയാണ്,
0: സ്മരിക്കുകയാണ്. യെസ്. അപ്പോൾ അതാ സമയം 6:42 ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ ഗെയിം ഫ്ലോർ ഓപ്പൺ ആയിരിക്കുന്ന നേരമാണ്, ഞങ്ങളെ വിളിക്കാം. അപ്പോൾ ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേക സ്പോർട് ടേംസ് ഒരുപാടുണ്ടല്ലോ അല്ലെ. നമ്മളിപ്പം ക്രിക്കറ്റ് ആയിരിക്കാം, ഹോക്കി ആയിരിക്കാം, അങ്ങനെ പല പല ക്രിക്കറ്റ് സ്പോർട്സ് ഐറ്റം എന്ന് പറയുന്ന ഒരുപാട് പേര് പല പല കളികൾ ഇഷ്ടപ്പെടുന്ന ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ആരായാലും ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാട്ടോ. ഇനി ഉത്തരം അറിയണമെന്നില്ല, ജസ്റ്റ് ഗസ് ചെയ്താലും ആൻസർ പറയാം. ഞങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഒരു ചോദ്യത്തിൽ, അതിൽ നിന്ന് വേണം നിങ്ങളുടെ റൈറ്റ് ആൻസർ കണ്ടെത്താൻ. 20 സെക്കൻഡ്സ് ആണ് ഞങ്ങളുടെ സമയം. റെഡി ആണോ? റെഡി ആണെങ്കിൽ ഈ നമ്പറിലേക്ക് വേഗം പോകുന്നുള്ളൂ. 0484242410
1: ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: യെസ്, ദാ സമയം 7:03:58 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: കൂടെയുള്ളത് ഞാൻ അരുണിമയാണ്.
1: ഞാൻ ആർജെ റീനയാണ്. യെസ്, അപ്പോൾ ദാ ഇപ്പോൾ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കൂടിക്കൊണ്ടേരിക്കുകയാണ്. പഴയതുപോലെയല്ല പണ്ട് കാലത്ത് വെച്ചാൽ കുറേ കാലമൊക്കെ മുൻപ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത്രയും രോഗാവസ്ഥ നമ്മളിൽ ഇല്ല. ഭക്ഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാകാം, മറ്റെന്തെങ്കിലും ജോലിയുടെ കുറവുകൊണ്ടൊക്കെ ആകാം. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം മെഷീൻ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാകാം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ആണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നതെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് അല്ലേ.
2: ഓക്കെ, എന്തായാലും നമ്മളുടെ എല്ലാം ജീവിതശൈലി ഇപ്പോൾ എന്താ പറയുക, പണ്ടത്തെ കാലഘട്ടമല്ല, ഇപ്പോൾ ജീവിക്കുന്ന രീതികൾ വേറെയാണ്, കഴിക്കുന്ന ഭക്ഷണം
1: ലൈഫ് ഫാസ്റ്റ്,
2: എല്ലാം ഇപ്പൊ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത് കൂടുതലും. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ പറയുന്ന പോലെ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് കൃഷിയിലേക്ക്, അതായത് ഉള്ള സ്ഥലത്ത്, ഇപ്പോൾ ടെറസിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാൽക്കണിയിലാണെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ
1: കൃഷി
2: ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം അവര് ഈ എന്താ പറയാ, വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിളവെടുക്കുന്ന ആ ഒരു സന്തോഷമൊക്കെ പലരും ഈ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവയ്ക്കാറുണ്ട്.
1: ശരിയാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിഷമുള്ള പച്ചക്കറിയൊക്കെയാണോ നമുക്ക് കിട്ടുന്നത്, മരുന്ന് അടിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ രാസ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു വ്യത്യസ്തമായിട്ട്, അതായത് ശുദ്ധമായ പച്ചക്കറി കഴിക്കണം, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണം എന്ന ഉദ്ദേശമുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക്. കാരണം ഈ രോഗാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു രീതിയിലേക്ക് നമ്മൾ പോന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ എന്തായാലും നല്ല പച്ചക്കറി കിട്ടുന്ന എവിടെ, നല്ല മീൻ കിട്ടുന്ന എവിടെ, ഇതൊക്കെയാണ് ചിന്ത. ഇവിടെ കിട്ടും, ഞാൻ തന്നെ ചോദിക്കേണ്ടതൊക്കെ എവിടെ കിട്ടും. അപ്പൊ ഓരോരുത്തർ പറഞ്ഞിട്ട് ഓർഗാനിക് അവിടെ കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വാങ്ങാൻ മാക്സിമം ശ്രമിക്കാറില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഹെൽത്ത് ആണ് ഇപ്പോഴത്തെ ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്നത്.
2: ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഓർഗാനിക് ആയ സാധനങ്ങളാണ് വിൽക്കുന്നത് എന്നുള്ളതിനും
1: അതും പ്രശ്നമാണ്. അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
2: അതെ. അപ്പൊ എന്തായാലും
1: നമുക്ക് എന്തായാലും നമ്മുടെ ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ വീട്ടു ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒക്കെ ചേർന്ന് ചെയ്യാല്ലേ. ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതെ, ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ അമ്മ അമ്മ എനിക്ക് ചായ എടുത്താ കാപ്പി എടുത്ത എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കാതെ നമ്മൾ അമ്മയെ കൂടെ ഒന്ന് കൂടെ അടുത്ത് ചെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ആയാലും കുട്ടികളായാലും ആരായാലും അവരൊന്ന് ഷെയർ ചെയ്യുക. ജോലിയൊക്കെ ഒന്ന് വീട്ടിലെ ഷെയർ ചെയ്യുക. വീട്ടിലെ പച്ചക്കറി തോട്ടം അടുക്കള തോട്ടമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിനും ആഹാരത്തിനും ഒക്കെ നമുക്കൊരു കിട്ടുന്ന ആ ഒരു സന്തോഷം, നമ്മൾ തന്നെ വിളവെടുക്കുന്ന ഫുഡ് പാചകം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സന്തോഷം വേറെയാണ്. അതുകൂടാതെ തന്നെ ടി വിയുടെ മൊബൈലിന്റെ മുമ്പിലിരിക്കുന്ന സമയമാണ്. അരുണിമ എങ്ങനെയാണ്?
2: അതെ, ടി വി മൊബൈൽ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ടി വി അല്ല, ഇപ്പൊ
1: മൊബൈലാണ്.
2: ഞാനൊക്കെ ടി വി കണ്ട ഓർമ്മ, എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ എന്നോ കണ്ടതാണ്. മൊബൈലിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം. അത് ഈ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്താ പറയുക മാറ്റർ ആവുന്നത്. അല്ലെ,
1: നടക്കാൻ കിട്ടുന്ന സമയം പാഴാക്കാറുണ്ടോ?
2: ഇല്ല, നടക്കാൻ കിട്ടുന്ന സമയമൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇപ്പോ ഞാനാണെങ്കിലും ഒരുപാട് പേര് ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് മാക്സിമം, അതായത് നമുക്ക് അധികം ദേഹമനങ്ങിയുള്ള എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നടക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ
1: ഏകദേശം ഒരു വീക്കിൽ എത്ര മണിക്കൂർ നടക്കുന്ന ഒരു ഐഡിയ ഉണ്ടോ? എന്തായാലും പറയുന്നത് ഈ ആഴ്ചയിൽ 5-6 ദിവസം വരെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം എന്നാണ് പറയുന്നത്. ഇനി കുട്ടി കേട്ടോടെ, ജിമ്മിൽ മാത്രം പോയാൽ പോരാ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വാഹനത്തിൽ മാത്രമേ, വണ്ടി മാത്രം ഓടിച്ചാൽ ഞാൻ നടക്കൂ എന്ന ശീലം ഒഴിവാക്കുക. കുറച്ചൊക്കെ ഒന്ന് നടക്കണം. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പൊ യാത്രയിൽ ചെയ്യുന്നവരും അവരും ഇതൊക്കെ തന്നെയായിരിക്കും. കൂടുതൽ യാത്രയാണ്, വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം സമയം ലാഭിക്കുക, അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്താ പറയുന്ന, പ്രായഭേദമന്യേ തന്നെ കായിക വിനോദത്തിൽ ഇന്നിപ്പോ അങ്ങനെ ഒരു ഡേ ആണ്. വ്യായാമത്തിലും വിനോദത്തിലും

0: ഏർപ്പെടുക, നമ്മൾ ആരായാലും അല്ലേ.
1: അതെ,
0: പിന്നെ
1: നമ്മുടെ ശരീരത്തെ കൂടുതൽ സ്നേഹിക്കുക.
0: അതെ,
1: ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യം വളരെ പ്രധാനമാണ്. ആരോഗ്യം മനസ്സിന് മാത്രം, മനസ്സിനും വേണം ശരീരത്തിനും വേണം.
0: മെന്റൽ ഹെൽത്ത് അതാണ്
1: അതെ
0: ഇപ്പോഴത്തെ കാലത്ത് കാലത്തിന്റെ പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് അത് തീരെ കുറവാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ സൊസൈറ്റിയിൽ
1: അതെ,
0: ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണത്തിനെ പോലും കൊച്ചുകുട്ടികൾ എടുക്കുമ്പോൾ പോലും
1: എല്ലാവർക്കും
0: എന്തുമാത്രം
1: ആ പ്രഷറുണ്ട്. കാരണം നമ്മളൊരു എന്താ പറയുക, വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. വളരെ മത്സരമാണല്ലോ അല്ലെ.
0: പക്ഷെ നമ്മുടെ
1: അതേപോലെ
0: മത്സരബുദ്ധി കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡിപ്രഷൻ പോലുള്ള
1: പക്ഷെ
0: അവസ്ഥയിലേക്കാണ് അധികം പേര്
1: മത്സരബുദ്ധി
0: പോകുന്നത്.
1: എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളെപ്പോഴും
0: ഹെൽത്തി
1: പറയാറുള്ളത്
0: ഹെൽത്തി
1: സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ അതാണ് നടക്കുന്നത്.
0: ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ.
1: പക്ഷെ ഹെൽത്തി കോമ്പറ്റീഷൻ ആവണമെങ്കിൽ അതെല്ലാരും വിചാരിക്കണം.
0: വിചാരിക്കണം,
1: അതെത്രത്തോളം വിചാരിക്കുന്നുണ്ടെന്നുള്ളത്
0: അത് നമുക്ക് കുട്ടികളിൽ തന്നെ നമ്മൾ തുടങ്ങണം എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്
1: അതെ.
0: അല്ലേ. കുട്ടികളിൽ തന്നെ ശരിയായ ആഹാരശീലങ്ങളൊക്കെ ഒന്ന് വളർത്തിയെടുക്കുക, ഇതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. കൂടുതലും കുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് ജങ്ക് ഫുഡാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുമ്പോൾ അവർ പറഞ്ഞു നമ്മൾ വെച്ചു കൊടുക്കുന്ന ഫുഡൊക്കെ പോയി കഴിയുമ്പോൾ അവർ പറയും അത് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കില്ല അങ്ങനെ പറഞ്ഞ കുട്ടിക്ക് ഇതാ മറ്റൊരു കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉച്ച നേരത്ത് ഫുഡ് കഴിക്കും നല്ല അസലായിട്ട് കഴിക്കുന്ന
1: ആക്ച്വലി
0: കാഴ്ച.
1: കുഴിമന്തി നല്ല ഭക്ഷണമാണ്.
0: ഞാൻ പറഞ്ഞു വന്നത് മറ്റു പച്ചക്കറികൾ കഴിക്കാതുള്ള
1: അല്ല, പക്ഷേ
0: വരുന്നത്
1: ഈ പറയുന്ന പോലെ നമ്മൾ എന്നും കഴിക്കേണ്ട ഒരു ഭക്ഷണമാണോ അല്ലെങ്കിൽ
0: അല്ല.
1: അത് എങ്ങനെ കഴിക്കണം? കുഴിമന്തി കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ്, നമുക്ക് നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്.
0: അല്ല എന്റെ അനുഭവം, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ. പച്ചക്കറി ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ വെജിറ്റബിൾ ഒക്കെ ആകുമ്പോൾ ഏയ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കില്ലെന്ന് അറിയില്ലേ എന്ന് പറയും. ഇതാണെങ്കിൽ ആഹാ സൂപ്പർ. അതുകൊണ്ട് നോണിന്റെ ആ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരിലേക്കും വരുന്നത്.
1: ആ ജങ്ക് ഫുഡ്, അതിപ്പം നോൺ വെജ് ആണെങ്കിലും നമ്മൾ കഴിക്കേണ്ട രീതിയിൽ കഴിക്കാൻ പറയുന്ന പോലെ. ഇപ്പം നമുക്ക് ചിലർ കംപ്ലീറ്റ്ലി കാർബ്സ് ഒക്കെ കട്ട് ചെയ്യുന്ന കാണാം, പക്ഷെ കാർബ്സ് നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാം ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ
0: എല്ലാം
1: വേണ്ടതാണ്,
0: എല്ലാം എത്തണം.
1: അതെ,
0: ചുരുക്കി പറഞ്ഞാൽ.
1: പിന്നെ അത് മാത്രമല്ല, ഈ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക. കൃത്യമായിട്ട് എക്സസൈസ് ഇൻ ദ സെൻസ് നമ്മളുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക്
0: ചെറുപ്പമാക്കാനും വളരെ നല്ലതാണ്.
1: അതെ, നമ്മൾ നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് സ്ട്രോങ് ആയിരിക്കണം. സോ മസിൽ എന്താ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈസുകൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക.
0: അതുപോലെ തന്നെ ഓടിച്ചാട്ടിയുള്ള കളികളും പന്ത് കളിയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളെ വിളിച്ച നമ്മുടെ ഗെയിമിൽ വിളിച്ച പലരും ഇതുപോലുള്ള പന്ത് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചില മെസ്സേജസ് ഒക്കെ എല്ലാവരും വിളിച്ച് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിക്കൂറെങ്കിലും കുട്ടികളെയൊക്കെ ഓടിക്കളിക്കാനായിട്ട് അവസരമൊക്കെ ഒരുക്കുക. പിന്നെ വീഡിയോ ഗെയിമുകളും കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുക. സംഭവം ഓക്കെ അല്ലേ, നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാം, അതിനകത്ത് യാതൊരു സംശയമില്ല അല്ലേ. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യെസ് ഇത് തന്നെയാണ് നല്ലത്. കാരണം പലർക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാം, പക്ഷെ ജസ്റ്റ് ഇതൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ.
1: അതെ, അപ്പൊ എന്തായാലും ഓർമ്മപ്പെടുത്തൽ അവിടെ നിൽക്കട്ടെ, നമുക്കിനി ഒരു പാട്ട് കേൾക്കാം.

0: This is Rainbow FM 107.5. Musically yours. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 എംഎൽഎമാരും എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത എംഎൽഎമാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തേക്ക് നീണ്ടേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പുള്ളരുത്തി.
1: കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് നിയുക്ത കോൺഗ്രസ് എംഎൽഎമാർ പ്രകടിപ്പിച്ച അഭിപ്രായം അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കുക. ഇതിന് വഴിയൊരുക്കുന്ന പ്രമേയമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. എന്തായാലും ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനത്തോടെ മാത്രമായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകർ ഇന്ന് UDFലെ വിവിധ ഘടകകക്ഷികളുമായും ചർച്ചകൾ നടത്തിയിരുന്നു.
0: തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ്

0: ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയം നേടിയ TVK കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് VCK അറിയിച്ചു. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടതു പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയുമാണ് രാജ്യം നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേനാ ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st anniversary ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: Firstly, in terms of Pakistan, whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52nd സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട 2860 പൌരത്വ പരിശോധന കേസുകളാണ് രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കഴിയുന്ന ഏതൊരു വിദേശ പൌരനെയും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: ലോക് അവൈധ ഢംഗ് സേ ഹമാരെ യഹാൻ രഹ രഹേ ഹൈ ഇസ്മേ ഹംകോ ബംഗ്ലാദേശ് കി സഹയോഗ് ചാഹിയേ താക്കി വോ ഉൻകോ റിപാട്രിയേറ്റ് കിയാ ജായേഗേ അപ്നേ ദേശ്. പിച്ചലേ കുഛ് സാല് മേ 2860 സേ ഊപ്പർ ഐസേ മസ്ലേ ഹൈ ജിസ്മേ ഹം ലോഗോ നേ രാഷ്ട്രീയ സത്യാപന കേ ലിയേ ബംഗ്ലാദേശ് കോ ഖബർ കിയാ ഹൈ ഓർ യേ സഭി മാംലേ ഉൻകേ യഹാൻ ലംബിത് ഹൈ. ഹമാരാ യേ നീതി ഹൈ കി ജോ ഭീ വിദേശി നാഗരിക് ഹമാരെ യഹാൻ അവൈധ രൂപ് സേ രഹ രഹ ഹൈ വോ ഉൻകോ അപ്നേ ദേശ് ജാനാ പഡേഗാ ജബ് ഉൻകി നാഷണാലിറ്റി വെരിഫിക്കേഷൻ ഉൻകാ രാഷ്ട്രീയത കാ സത്യാപന ഹോ ജാതാ ഹൈ.
0: 6 സെൻസസ് ബോധവൽക്കരണ LED മൊബൈൽ വാനുകളുടെ ഫ്ളാഗ് ഓഫ് സെൻസസ് കമ്മീഷണർ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. സെൻസസ് വിവരങ്ങളുടെ പ്രചാരണം ഉറപ്പാക്കുക, പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2027 സെൻസസിൽ ആദ്യമായി അവതരിപ്പിച്ച സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 92 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതിനകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള

0: പത്ത് വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. 13 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന വിശദമായ നയരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാളും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. ഗുരുതരാവസ്ഥയിലുള്ള 2 യാത്രക്കാരെ ക്രൂയിസ് കപ്പലിൽ നിന്നൊഴിപ്പിച്ച ശേഷം ചികിത്സയ്ക്കായി നെതർലൻഡ്സിൽ എത്തിച്ചു. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. കപ്പലിലെ 40 യാത്രക്കാർ ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ സെന്റ് ഹെലീനയിൽ ഇറങ്ങിയതായി ഡച്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായി ഇസ്രായേൽ ലബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. റെദ്വാൻ സേനാ കമാൻഡറെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ആണ് അനുമതി നൽകിയത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് കർഷകരുടെ വികസനം അനിവാര്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടികൾച്ചർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് 2 തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വയസ്സ്. ഇന്ത്യൻ സായുധസേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: This is Rainbow FM 107.5. Musically yours.

0: സമയം ദാ 7:38:52 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മൾ വാർത്താ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഗെയിമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാ പലരും പറയുന്നുണ്ടായിരുന്നു എന്താണ് ടൈം ചെറിയ എൻഗേജ്ഡ് കാണിക്കുന്നു ഇപ്പോഴും വിളിക്കുന്നത്.
1: അതെ, ഒരുപാട് പേര് വിളിച്ചിട്ട് എൻഗേജ്ഡ് ആയിരുന്നു, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചതാണ് പലർക്കും വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതായിരിക്കും.
0: യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിമില്, എന്തായാലും നമുക്ക് ഗെയിം എന്തായാലും ക്ലോസ് ചെയ്യണല്ലോ. ഞാൻ അരുണിമയോടാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്.
1: അരുണെ വിട്ടിട്ടില്ലല്ലേ, ഞാനാണല്ലേ ഇന്നത്തെ ഇര.
0: ഒന്ന് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഫ്രീ ഹിറ്റ് അരുണിമ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: ഫ്രീ ഹിറ്റോ?
0: ഫ്രീ ഹിറ്റ്. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ.
1: ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ഹോക്കി.
0: തെറ്റിച്ചു.
1: ഏതാണ്
0: ഫ്രീ ഹിറ്റ്? ക്രിക്കറ്റ്.
1: എനിക്ക് ക്രിക്കറ്റ് വന്നില്ല, പക്ഷെ എനിക്ക് ഫുട്ബോളും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ
0: അടുത്തത് പഗ്ലിസ്റ്റ്.
1: എന്താണ്
0: പഗ്ലിസ്റ്റ്?
1: പഗ്ലിസ്റ്റ് ഇതൊക്കെ എവിടുന്ന കണ്ടുപിടിച്ചോണ്ട് വരുന്നത്? ഓപ്ഷൻസ് തരൂ.
0: ഓപ്ഷൻസ്: ബോക്സിംഗ്, ടേബിൾ ടെന്നീസ്, വാട്ടർ പോളോ.
1: ആദ്യത്തെ ഓപ്ഷൻ എന്താ?
0: ബോക്സിംഗ്, ടേബിൾ ടെന്നീസ്, വാട്ടർ പോളോ.
1: ഓക്കെ, ബോക്സിംഗ്.
0: യെസ്, റൈറ്റ്. അതേപോലെ
1: ഞാൻ വെറുതെ കറക്കി കുത്തിയത്.
0: അടുത്തത് സ്നാച്ച്.
1: സ്നാച്ച്.
0: വെയ്റ്റ് ലിഫ്റ്റിംഗ്, ഫുട്ബോൾ, ബോക്സിംഗ്.
1: ഈശ്വര, സ്നാച്ച്. അത് വെയ്റ്റ് ലിഫ്റ്റിംഗ്.
0: വെയ്റ്റ് ലിഫ്റ്റിംഗ്. അല്ല, നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞു എന്നാലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
1: ഞാൻ എല്ലാം കറക്കി കുത്തിയതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കറക്കി കുത്താനുള്ള ഒരു അവസരമാണ് ഇന്ന് ആക്ച്വലി എന്താ പറയുന്നത്, കുറെ പേർക്ക് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് കൊണ്ട് നഷ്ടമായത്. എന്തായാലും സാരില്ല,
0: സാറിൽ എന്തെങ്കിലും മത്സരിച്ച് എല്ലാവരും ഒരെണ്ണെങ്കിലും ആൻസർ ചെയ്തിട്ട് ഒരു പോയുള്ളോട്ടോ, ഒന്നും അറിയാതെ ആരും പോയില്ല. അപ്പൊ അതുകൊണ്ട് സ്പോർട്സ് പ്രേമികളായിരുന്നു ഇത് നമുക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നവരെല്ലാം.
1: അതെ. അപ്പൊ എന്തായാലും നമ്മളുടെ സ്പോർട്സിനെ കുറിച്ചുള്ള, അല്ല ഞങ്ങൾ കാരണം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സ്പോർട്സിനെ കുറിച്ച് അറിയാൻ, എന്താ പറയാ, ഇതുവരെ അറിയാതിരുന്ന ചില വാക്കുകളെങ്കിലും പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
0: അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്താണ് പരിപാടി? നമുക്കൊരു പാട്ട് കേട്ടാലോ.
0: ഒരു പാട്ട് കേൾക്കാം. ഒരു കുറച്ച് പഴയ ഒരു പാട്ടിലേക്ക്, 99 നമുക്ക് അങ്ങ് യാത്ര ചെയ്യാം. ഓക്കെ, ചന്ദ്രരുദിക്ക് എന്തെങ്കിലും എന്ന മൂവിയിൽ ആ ട്രാക്ക് കേട്ടിട്ട്, ട്രാക്കും മറ്റൊരു ട്രാക്കും കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ഓക്കെ
1: ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

0: യെസ്, സമയം ഇതാ 7:56 ആയിട്ടുണ്ട്. ഇതാ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് തൽക്കാലം ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: യെസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിമും വളരെ കുറച്ചു പേർക്കെ പങ്കെടുക്കാൻ പറ്റുള്ളെങ്കിലും ഇന്നത്തെ ഗെയിം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഗെയിമുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കേട്ടുമുട്ടാവും അല്ലേ?
0: യെസ്, തീർച്ചയായും. അപ്പൊ ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം RJ റീന
1: ആൻഡ് RJ അരുണിമ.
0: ടാറ്റാ.

0: 20 FM Rainbow 107.5 MHz Musically yours. News Rainbow.
1: നമസ്കാരം, വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരും യുഡിഎഫ് ഘടകകക്ഷി നേതാക്കളുമായി എഐസിസി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ആർ എൻ വി രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്വവും ദേശസ്നേഹമുള്ള യുവാക്കൾ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം

തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 15% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. ഇടുക്കി പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി. പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. റെയിൽവേ ലെവർ ക്രോസിംഗുകളിൽ

0: കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. റെയിൽവേ ലെവർ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം കരമന കളിയിക്കാവിള റോഡിൽ അപകട മേഖലയെ കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടുന്നു. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തെരഞ്ഞെടുത്തു.
1: News Rainbow.
2: ആകാശവാണി FM Rainbow 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത എംഎൽഎമാരുമായും യുഡിഎഫ് ഘടകകക്ഷി നേതാക്കളുമായും എഐസിസി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ആർ എൻ രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്വവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ട്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. ഇടുക്കി പൂപ്പാറ ടൌണിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം കയ്യേറി. പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. തിരുവനന്തപുരം കരമല കളിക്കവിള റോഡിൽ അപകടമേഖലയായി കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൗ സൂപ്പർ ജയന്റ്സ് മത്സരം മഴ മൂലം റദ്ദാക്കി.
1: ന്യൂസ് റെയിൻബോ. Rhythm Roots, a nostalgic music.

ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.